ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർച്ച എമ്മിറയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. യെസ്, ഇന്ന് തിരുവോണമാണ്. എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. പൂക്കളത്തിൻ്റെ നിറവും സദ്യയുടെ മണവും പായസത്തിൻ്റെ മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ മലയാളികളുടെ മനസ്സിൽ വിരിയുന്ന ആ ഒരു ദിവസം.

തിരുവോണം. യെസ്, പുതിയ വസ്ത്രത്തിൻ്റെ സന്തോഷവും വീട്ടുകാരൊന്നിച്ചുള്ള ചിരിയും ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തെ ഇത്ര മനോഹരമാക്കുന്നത് അല്ലേ. എവിടെയായിരുന്നാലും മലയാളി മനസ്സിൽ ഒരു ഓണക്കാലം ഉണ്ടാകും. ആ ഓണക്കാലത്തിൻ്റെ സന്തോഷം പാട്ടുകളിലൂടെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി ഫീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ തിരുവോണ നാളിൽ അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഐ റിപ്പീറ്റ്, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഏ എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്ത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാചുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
2: ഗോപു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് തിരുവോണമാണ്. സോ എല്ലാ വർഷത്തെയും പോലെ എല്ലാ ആഘോഷങ്ങൾക്കും എൻ്റെ ലിസ്ണേഴ്സിന് ഞാനൊരു ഗിഫ്റ്റ് തരാറുണ്ട്. ഇന്നും ആ ഒരു പ്രവണത ഞാൻ തെറ്റിച്ചിട്ടില്ല കേട്ടോ. തിരുവോണത്തിൻ്റെ ഈ സന്തോഷ ദിനത്തിൽ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ഒരു താരത്തെയാണ് നമ്മളോടൊപ്പം. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അഭിനയത്തിൽ ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭാവവും സ്വഭാവവും നൽകുന്ന കഴിവുള്ളൊരു നടൻ. സിനിമയ്ക്കകത്തും പുറത്തും തൻ്റെ ലാളിത്യവും സ്വാഭാവികതയും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരാൾ. അത് മറ്റാരുമല്ല, ഇന്ദ്രജിത്ത് സുകുമാരനാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഇന്ദ്രേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് കേട്ടോ. നായകനായും വില്ലനായും സഹനടനായും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ പലതവണ അമ്പരിപ്പിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിലേക്ക് പൂർണ്ണമായി ഇഴുകി ചെല്ലുന്ന അഭിനയ ശൈലി തന്നെയാണ് ഇന്ദ്രേട്ടനെ വേറിട്ട് നിർത്തുന്നത്. സോ ഇന്ദ്രേട്ടനെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഇന്നത്തെ ഈ തിരുവോണ നാളിൽ നമ്മുടെ ഒപ്പം സംസാരിക്കാനായിട്ട് കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. മാത്രമല്ല, ഞാൻ ഇന്ദ്രേട്ടനിൽ കണ്ട ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല, അത്രയധികം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സോ ഇറ്റ്സ് മൈ പേഴ്സണൽ പ്രൈഡ് ടു വെൽക്കം ഇന്ദ്രജിത്ത് സുകുമാരൻ. ഇന്ദ്രേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, ചോദിക്കാം, കേൾക്കാം, അറിയാം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്, അപ്പൊ ഓണമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഓണം ട്രീറ്റും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായിട്ടുള്ള ഇന്ദ്രജിത് സുകുമാരൻ, അതായത് ഇന്ദ്രേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് കേട്ടോ. ഒട്ടും സമയം കളയാതെ ഇന്ദ്രേട്ടന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ ഇന്ദ്രേട്ട, ഓരോ വർഷത്തെ ഓണാഘോഷങ്ങൾക്കും ഒരു പുതുമ ഉണ്ടായിരിക്കും, ഇത്തവണ എന്താണ് ആ പുതുമ?
1: ഇത്തവണ ഓണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ എല്ലാ വർഷവും ഓണത്തിന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം എങ്ങനെ പോയാലും വീട്ടിലുണ്ടാവുന്നതാണ്. പക്ഷെ ഇത്തവണ അത് സാധിക്കില്ല. അപ്പോൾ ഒരു വശത്ത് ഓണത്തിന് ഒരുപാട് ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമമുണ്ടെങ്കിലും, മറുവശത്ത് നല്ല തിരക്കുള്ളൊരു സമയമാണല്ലോ എന്നോർത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ 2 പ്രോജക്ട്സ് പാരലലി നടക്കുകയാണ്. രണ്ടിൻ്റെയും ഷൂട്ടിംഗ് പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ 2 പ്രോജക്ട്സിനിടയ്ക്ക് അതിങ്ങനെ ബാക്ക് ടു ബാക്ക് മാറി മാറി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആണ് ഞാൻ ഒരു ദിവസം വീട്ടിൽ തിരുവോണ ദിവസം ചെല്ലുന്നത്. അപ്പോൾ ഐ എം ഡെഫിനറ്റ്ലി ഹാപ്പി അബൌട്ട് ഇറ്റ്, ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ്. ബട്ട് നല്ല ബിസിയുള്ളൊരു സമയമാണ്, ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നല്ലോ എന്നോർത്ത്, ഓണ സീസണിലും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്തൊരു സന്തോഷമുണ്ട്. സോ അത് തന്നെയാണ് ഈ വർഷത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. സ്റ്റേ കണക്റ്റഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്, അപ്പോ നമ്മുടെ കൂടെയുള്ളത് ഇന്ദ്രജിത് സുകുമാരൻ, ഇന്ദ്രേട്ടനാണ്. സോ ഇന്ദ്രേട്ടനാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ് കേട്ടോ, ആദ്യ സിനിമ മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഇന്ദ്രേട്ടൻ്റെ ലുക്കിലും പേഴ്സണാലിറ്റിയിലും വലിയൊരു കൺസിസ്റ്റൻസി കാണാൻ സാധിക്കും. ലൈഫ് സ്റ്റൈൽ ആണോ അതോ ഹെറിഡിറ്ററി സീക്രട്ട് ആണോ ഇതിന്റെ പുറകിലെ രഹസ്യം, ഒന്ന് നമ്മുടെ ലിസ്ണേഴ്സിനും കൂട്ടത്തിൽ എനിക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ?
1: ലുക്കിന്റെ കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈഫ് സ്റ്റൈലിന്റെയും ഹെറിഡിറ്ററി ജീൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് നല്ല ജീൻസ് നമ്മുടെ പാരന്റ്സിനെ നിന്ന് കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് നല്ല ലുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും അതോടൊപ്പം നല്ലൊരു ലൈഫ് സ്റ്റൈലും കൂടെ നമ്മൾ നയിച്ചെങ്കിൽ മാത്രമേ അത് പ്രായം കൂടുന്നവരും നമുക്കത് ഹെൽപ്ഫുള്ളായി വരുള്ളൂ. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ഹെൽത്തി ഒരു ഒരു മൊബൈൽ നല്ലൊരു സെഡൻറ്ററി അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു വെറുതെ കുത്തിയിരിക്കുന്ന ഒരാളല്ല. പിന്നെ ഓബിയസ്ലി നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആണ്. അത് കൂടാതെ തന്നെ വീട്ടിലുള്ള സമയത്തും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ജിമ്മാണെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിംസ് കളിക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എപ്പോഴും ഞാൻ എന്നോടൊപ്പം കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആക്റ്റീവ് ആണ് ഫിസിക്കലി. അപ്പോൾ അത് ഇതിന് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നല്ല ജീൻസും ഉണ്ട്. അപ്പോൾ ബോത്ത് ലൈഫ് സ്റ്റൈലും ഹെറിഡിറ്ററിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ലുക്കിൻ്റെ ഒരു കാര്യം. അത് ആരുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, ആർക്കാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മോർ ടു ഡു വിത്ത് ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയുടെയും ജീൻസ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എങ്ങനെ എങ്ങനെ നയിക്കുന്നു, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ദിനചര്യകൾ, നമ്മുടെ ചിട്ടകൾ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ലുക്ക്. പിന്നെ പേഴ്സണാലിറ്റി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള സാധനമാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഇതിൽ രണ്ടിനും അതിന് ബന്ധമുണ്ടെന്ന്. കാരണം ഇപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ തന്നെ ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ്. അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോബബ്ലി രണ്ടുപേരും എന്നെപ്പോലെയോ പൂർണ്ണമെപ്പോലെയോ അല്ല, അവർക്ക് അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് അങ്ങനെ വരാം, ഇപ്പോൾ പാരൻസിൻ്റെ ട്രെയ്റ്റ്സ് കുട്ടികളിൽ വരാം, പക്ഷെ അങ്ങനെ വരാതെയും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടത് ഹെറിഡിറ്ററി ആണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്തായാലും അല്ല, ഹെറിഡിറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത് നമ്മുടെ ഉള്ളിലുള്ളൊരു പേഴ്സണാലിറ്റി ആണ് അല്ലേ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നും ഞാനായി തന്നെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അതിപ്പോൾ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഐ ഹാവ് ബീൻ മൈസെൽഫ് വിത്ത് പീപ്പിൾ അറൗണ്ട് മീ, വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും. സോ ഐ ബിലീവ് നമ്മളെപ്പോഴും നമുക്കൊരു ഒത്തൻറ്റിസിറ്റി വേണമല്ലോ, നമ്മളെന്ന വ്യക്തിക്കൊരു ഒത്തൻറ്റിസിറ്റി വേണമല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെയാണ് ഞാൻ അന്നും ഇന്നും ജീവിച്ചിരിക്കുന്നത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്.
0: താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. എന്തായാലും ഇന്ദ്രേട്ടൻ്റെ വിശേഷങ്ങൾ ഇനിയും ഉണ്ട് ഏറെ ചോദിക്കാനായിട്ട്. അതിന് മുൻപ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറായ് ആൻഡ് വിത്ത് അസ് അവർ ഫേവറേറ്റ് ആക്ടർ ഇന്ദ്രജിത് സുകുമാരൻ. സോ ഇന്ദ്രേട്ടാ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ശരിക്കുണ്ടല്ലോ, ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്താണ് അല്ലേ നമ്മുടെ കൈ പിടിച്ച് നടന്ന അനിയൻ. ശരിക്കും ഇന്ന് അനിയൻ സംവിധായകനായിട്ടുള്ള സിനിമയിൽ ഒരു ആക്ടറായി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ പൃഥ്വിരാജ് ഡയറക്ടേഴ്സ് ചെയറിൽ ഇരിക്കുമ്പോൾ ഇത് എന്റെ അനിയനല്ല ഡയറക്ടറാണ് എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: രാജു അങ്ങനെ ഒരു ഡയറക്ടറായാലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം രാജു സിനിമയിൽ വന്ന കാലം തൊട്ടേ സിനിമയുടെ എല്ലാ വശങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രാക്ടിക്കലി അത് ഐ മീൻ അത് പ്രാവർത്തികമാക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയെ വളരെ അടുത്ത് പഠിക്കുകയും ഒരുപാട് സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടേഴ്സായി രാജുവിന് പണ്ടുകൂട്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, ആദ്യത്തെ പടം ഇപ്പോൾ ചെയ്യും അല്ലെങ്കിൽ സിനിമയിലോട്ടൊപ്പം ഡയറക്റ്റ് ചെയ്യാൻ ഇറങ്ങും എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതായാലും ലൂസിഫറിലൂടെ പറ്റി. ആൻഡ് ആസ് എൻ ആക്ടർ ഞാൻ പൃഥ്വിയോട് വർക്ക് ചെയ്യുമ്പം എനിക്കങ്ങനെ ബാക്കി ഞാൻ സിവനം വർക്കിംഗ് ആൻഡ് വർക്കിംഗ്. അപ്പോൾ ആ സമയത്ത് അനിയനാണെങ്കിലും അല്ലെങ്കിലും ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവാറുണ്ട്. ഞാൻ ആ ഒരു രീതി തന്നെയാണ് പൃഥ്വിയുടെ കാര്യത്തിലും. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. അപ്പോൾ ലൂസിഫറിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രം അത് എങ്ങനെ വേണം അല്ലെങ്കിൽ ഹൗ ഇസ് ഈ സീയിങ് ഇറ്റ്, ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ വിഷനാണല്ലോ. അപ്പോൾ രാജു ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് സ്ക്രീനിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് രാജുവിനോട് ഡിസ്കസ് ചെയ്ത് രാജു പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഞാനത് പോർട്രേ ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു ആക്ടറിൻ്റെ ജോലി അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ ആസ് എ ഡയറക്ടർ ഇപ്പോൾ ഞാൻ ലൊക്കേഷനിലിരിക്കുമ്പോൾ എനിക്കങ്ങനെ അയ്യോ രാജു ഒരു പടം ഡയറക്ട് ചെയ്യുന്നല്ലോ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു രാജു ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു സിനിമ ഡയറക്ട് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അതേതായാലും ലൂസിഫർ പോലെ ഒരു വലിയ സിനിമയിലായി, അത് ഡെഫിനറ്റ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ആ സിനിമയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ആ ക്യാരക്ടറും അതെ, ലൂസിഫറിലിപ്പോൾ വളരെ ഒരു മിനിസ്ക്യൂൾ ക്യാരക്ടർ ആയിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ് ഗോവർദ്ധൻ.
0: ശരിക്കും ചേട്ടനെ അനിയനെ ഒക്കെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഇന്ദ്രേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കേൾക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണ് നന്ദലത് ജി മാർട്ടിന്ന്. ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലേ നന്ദലത് ജി മാർട്ടിന്ന്? സാറിനെ തേടി ലാക്പതി ഓഫർ 1 lakh റുപ്പീസ് പ്രൈസ് ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
2: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയണ കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി, ഞങ്ങള് കൊറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഗോപു നന്ദലത്ത് വാങ്ങി. അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട് കേട്ടോ.
1: ഓ, താങ്ക് യു സോ മച്ച് സർ. ഹാപ്പി ഓണം.
2: താങ്ക് യു. താങ്ക് യു.
3: ഗോപു നന്ദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. 90 FM. Keterinya. Kudu.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്, വിത്ത് ആസ് അവർ ഫേവറേറ്റ് ആക്ടർ ഇന്ദ്രജിത് സുകുമാരൻ. സോ ഇന്ദ്രേട്ട, ഞാൻ നേരത്തെ രാജുവേട്ടനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഒരു രാജുവേട്ടന്റെ ഒരു ഡയറക്ഷനിൽ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. ആ ഒരു മൊമെന്റിൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് അച്ഛന്റെ ഓർമ്മകൾ. ശരിക്കും രാജുവേട്ടൻ സംവിധാനം ചെയ്ത ഒരു മൂവിയിൽ ആക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു നിമിഷങ്ങളിൽ മനസ്സിലേക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോ?
1: അച്ഛൻ എന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അച്ഛൻ ആസ് എൻ ആക്ടർ ഡെഫിനറ്റ്ലി ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന നായക നടന്മാരിൽ ഒരാളായിരുന്നു അച്ഛൻ. നമുക്കറിയാമല്ലോ, ഒരു സിനിമയിൽ ഒരുപാട് നാടകീയത ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാടകത്തിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് സിനിമയിലും ഉണ്ടായിരുന്നു, വിച്ച് ഇസ് വെരി നാച്ചുറൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ നാച്ചുറലായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ഡയലോഗ് വീരൻ എന്നൊക്കെ അറിയപ്പെട്ടൊരു വ്യക്തിയാണ് അച്ഛൻ. അപ്പോൾ ആ രീതിയിൽ മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ഒരു നടനായിരുന്നു സുകുമാരൻ. അപ്പോൾ അച്ഛൻ ആസ് എൻ ആക്ടർ, അതോടൊപ്പം തന്നെ അച്ഛൻ ആസ് എ പേഴ്സൺ, അച്ഛൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അച്ഛൻ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. അച്ഛനൊരു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു, അച്ഛനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, അച്ഛൻ ഒരുപാട് വായിക്കുമായിരുന്നു. ഈവൻ കുട്ടികളായിരുന്ന സമയത്ത് എന്ത് കാര്യത്തെക്കുറിച്ചും അച്ഛനോട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും നമ്മളോടൊപ്പം വരുന്നൊരു 5-10 മിനിറ്റ് അതിനെ കുറിച്ച് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നു. അത്രയും വായിക്കുമായിരുന്നു അച്ഛൻ. അപ്പോൾ ആസ് എ പേഴ്സൺ ഹി വാസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു ബോത്ത് ഓഫ് അസ്. ആസ് എൻ ആക്ടർ ഡെഫിനറ്റ്ലി, അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, 300 സിനിമകളോളം അഭിനയിച്ചൊരു വ്യക്തിയാണ്. അപ്പം അത് ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്കിൽ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് എന്നോടൊപ്പം അല്ലെങ്കിൽ രാജുവിനോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ അച്ഛൻ നമ്മളോടൊപ്പം ഇത് കാണാനില്ലാതായി പോയില്ലോ എന്ന് മാത്രമേ ഒരു വിഷമമുള്ളൂ. ബട്ട് സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ബീൻ ബോൺ ആസ് എ സൺ ആൻഡ് അച്ഛൻ ആസ് എ പേഴ്സൺ ആൻഡ് അച്ഛൻ ആസ് എൻ ആക്ടർ ഇസ് ആൻഡ് വിൽ ഓൾവേസ് ബി എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു ബോത്ത് മീ ആൻഡ് പൃഥ്വി.
0: താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. ശരിക്കും സുകുമാരൻ സർ അല്ലെങ്കിൽ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, വാതോരാതെ പറയുമ്പോൾ നമുക്കും ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ടൊരു സന്തോഷവും അതിലേറെ ഒരു അഭിമാനമൊക്കെ തോന്നും. ശരിക്കും നല്ല രണ്ട് മക്കളെയാണ് അച്ഛൻ നമ്മുടെ സിനിമാ ലോകത്തിന് സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. ഇന്ദ്രേട്ടന്റെ വിശേഷങ്ങളിലേക്ക് ഇനിയും കടക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേൾക്കാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറായ് ആൻഡ് വിത്ത് us അവർ ഫേവറേറ്റ് ആക്ടർ ഇന്ദ്രജിത് സുകുമാരൻ. സോ ഇന്ദ്രേട്ട, ഒരു ക്ലീഷെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്, പുതിയ പ്രൊജക്ട്സിനെ കുറിച്ച്. അതിൽ ഏറ്റവും എമിനന്റ് പ്രൊജക്ട് ഏതാണ്?
1: പുതിയ പ്രോജക്ട്സ്, ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു റിലീസ് വന്നിട്ടിപ്പോൾ കുറച്ച് കാലമായി, പക്ഷേ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രോജക്ട്സും ഇപ്പോൾ ഓണാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട്സ് എടുത്തു പറയണമെങ്കിൽ, മലയാളത്തിൽ ഇപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലൻ്റെ തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ മറ്റൊരു വലിയ പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ തീരാറായി. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈ മാസം അവസാനത്തോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് ഒരു 3-4 ദിവസം കൂടെ ബാക്കിയുണ്ട്. ആ ഒരു പ്രോജക്റ്റ് പാരലലി ഉണ്ട്. ഈ രണ്ട് പ്രോജക്ട്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു വലിയ ന്യൂസ്, ശരിക്കും ഹിന്ദിയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആദ്യത്തെ ഹിന്ദി ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞ മാസം തീർന്നു. അപ്പോൾ അതും ഈ വർഷം അവസാനത്തോട്ട് റിലീസാവും. പിന്നെ മറ്റൊരു യമണ്ടൻ പ്രോജക്റ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു സ്കെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അടുത്ത മാസം ഞാനൊരു ഒരു വലിയ തെലുഗു ഫിലിമിൻ്റെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ അത് പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്യുന്ന ജയ് ഹനുമാൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. വലിയൊരു സ്റ്റാർ കാസ്റ്റും വലിയൊരു ക്യാൻവാസിലുള്ള സിനിമയാണ്, പാൻ ഇന്ത്യൻ ഫിലിമാണ്. അപ്പോൾ അതിൽ കഥാപാത്രം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സബ്ജക്റ്റും ഒരു മിത്തോളജിക്കൽ ഫിക്ഷനാണ് സാധനം. അതിൽ ഋഷഭ് ഷെട്ടി, പിന്നെ ഞാൻ, പിന്നെ റാണ ദുഗുപ്പത്തി, അക്ഷയ് ഖന്ന, അങ്ങനെ ഒരു വലിയ താരനിര അണിനിരക്കുന്ന സിനിമ. ഇത്രയും പേര് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പേരുണ്ട്. എനിക്ക് കറക്റ്റ്ലി അറിയില്ല ആരൊക്കെ അഭിനയിക്കുന്നതെന്ന്. ഒരുപാട് കഥാപാത്രങ്ങളും വളരെ ഇന്ത്യ ഉടനീളമുള്ള പല പല ഭാഷകളിൽ നിന്നുള്ള ഒരുപാട് ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ വർക്ക് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഒരു വർഷത്തോളം എൻ്റെ ഷൂട്ടിംഗ് പോവും. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഷെഡ്യൂളും 5, 10, 15 ദിവസമായിട്ട് പല പല ഷെഡ്യൂൾസൊക്കെ ആയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് യമണ്ടൻ പ്രോജക്റ്റ് എന്ന് ചോദിച്ചുകൊണ്ട് സ്കെയിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഭാഗവും കൂടി ആവാൻ പോവുകയാണ് ഞാൻ. അതിൻ്റെയും കൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പ്രോജക്ട്സ്. പിന്നെ അല്ലാതെയും കുറച്ച് പുതിയ പടങ്ങളുണ്ട്, അതിപ്പോൾ പറയാറായിട്ടില്ല. കുറച്ച് ഈ വർഷം അവസാനത്തോട്ടും അടുത്ത വർഷം ബിഗിനിങ്ങിലോട്ടൊക്കെ ചില പ്രോജക്ട്സ് സംസാരിക്കുന്നുണ്ട്. എനിവേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ബിസി എക്സൈറ്റിംഗ് ഇയർ ആണ്. സോ ഐം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഇയർ എൻഡ്. ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കും ഈ പ്രോജക്ട്സ് ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഇയർ എൻഡ്.
0: താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. ഞങ്ങൾ പ്രേക്ഷകർ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ദ്രേട്ടൻ്റെ പുതിയ കുറേ പ്രോജക്ട്സുകൾ കാണാനും ആസ്വദിക്കാനുമായിട്ട്. സോ എല്ലാ സക്സസും നേരുകയാണ്. തിരിച്ചു വരാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറായി. കൂടെ നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ഇന്ദ്രേട്ടനും ഉണ്ട് കേട്ടോ. സോ ഇന്ദ്രേട്ടനോടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓണം നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ നമ്മളാക്കി മാറ്റിയ ആളുകളെയും നിമിഷങ്ങളെയും കുറിച്ചാണ്. ഇന്ദ്രേട്ടന്റെ സിനിമാ യാത്രയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായ ഒരു വ്യക്തിയെയോ ഒരു അനുഭവത്തെയോ ഓർക്കേണ്ടി വന്നാൽ അത് എന്തായിരിക്കും?
1: ഓണത്തിന്റെ ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് ശരിക്കും എന്റെ കുട്ടിക്കാലമാണ്. ആക്ച്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് സീനിയർ സ്കൂളിലല്ല, ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് മുതൽ ഒരു മേ ബി ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് വരെയൊക്കെ ഒരു ആ ഒരു സമയം ഉണ്ടല്ലോ. ആ ഒരു സമയം ശരിക്കും തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ പൂജപ്പുര ഒരു വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. സോ ഞങ്ങളെല്ലാവരും കൂടെ ജോയിന്റ് ഫാമിലി ആയിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ചെന്നൈയിലെ ഷൂട്ടിങ്ങിലായിരുന്നു, പക്ഷെ എന്നാലും അച്ഛൻ്റെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് നിൽക്കുമായിരുന്നു. ബട്ട് എൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അമ്മയ്ക്ക് 2 ചേച്ചിമാരും പിന്നെ ഒരു ചേട്ടനുമാണ്. അപ്പം അമ്മയുടെ അപ്പനും അമ്മയും വീട്ടിലുണ്ട്, അതോടൊപ്പം ഈ അമ്മയുടെ ചേച്ചിമാരും ചേട്ടനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ മക്കൾ, എല്ലാവരുടെയും മക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സെയിം ഏജ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഓണസമയം എന്ന് പറയുന്നത് സമപ്രായക്കാരായ ഒരുപാട് കുട്ടികൾ, ഈ പറഞ്ഞ 5 മുതൽ 10 വരെ അല്ലെങ്കിൽ 12 വരെ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് വീട്ടിൽ ഒത്തുകൂടുന്നൊരു സമയമാണ്. പിന്നെ തന്നെയല്ല, അപ്പൂപ്പനും അമ്മയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഓണം അതിൻ്റെ ഒത്തൻറ്റിക്കായ രീതിയിൽ തന്നെ അതിൻ്റെ തനതായ ശൈലിയിൽ തന്നെ വീട്ടിൽ ആഘോഷിച്ചൊരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ഒക്കെ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു കാലഘട്ടമാണ്. കാരണം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ഇപ്പോൾ പൂക്കളമിടുക, അല്ലെങ്കിൽ ഓണസദ്യ, ഓണക്കളികൾ, ഇങ്ങനെയുള്ള പല പരിപാടികളും വീട്ടിൽ നടക്കുമായിരുന്നു. ഇത്രയും കുട്ടികളുള്ളപ്പോൾ പിന്നെ അറിയാമല്ലോ, മൊത്തത്തിൽ ഒരു ഭയങ്കര ബഹളമാണ്. അപ്പോൾ അത് മറക്കാൻ പറ്റാത്ത, വളരെ വേഗമായിട്ടാണെങ്കിലും ഒരുപാട് നല്ല സ്മോൾ മെമ്മറീസ് ഇപ്പോഴും മനസ്സിലുണ്ട് ആ പ്രായത്തിൻ്റെ. അപ്പോൾ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അതാണ്. പിന്നെ ആസ് എൻ ഇൻസ്പിറേഷൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഒത്തൻറ്റിസിറ്റി, അച്ഛൻ വളരെ ഒത്തൻറ്റിക്കായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അച്ഛന് വളരെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും അച്ഛനെ വളരെ അടുത്തറിയാവുന്നവർക്ക് അറിയാമായിരുന്നു. കാരണം ഹി വാസ് ഹു ഹി വാസ്. അച്ഛൻ ഒരുപാട് സ്നേഹമുള്ളിലുള്ള ഒരാളായിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനെ എന്ത് കാര്യം മുഖത്ത് നോക്കി പറയുന്നൊരു വ്യക്തിയായിരുന്നു. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണം തോന്നി അപ്പം തന്നെ അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. അത് കാരണം അച്ഛന് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്, ബട്ട് എന്നാൽ അങ്ങനെയുള്ള ശത്രുക്കൾ പോലും പിന്നീട് സുകുമാരൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ബീങ് ഒത്തൻറ്റിക് ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഗ്രേറ്റസ്റ്റ് യുനോ ക്വാളിറ്റി സംബഡി ക്യാൻ പ്രോസസ്. അപ്പോൾ ആ രീതിയിൽ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയേണ്ടി വരും. യാ പിന്നെ അമ്മയെക്കുറിച്ചും പറയണം. കാരണം അച്ഛൻ പോയതിന് ശേഷം, അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലാണ് ആ സമയത്ത്. അവിടെ നിന്ന് പിന്നെ ഇതുവരെ ഞങ്ങൾ സിനിമാ നടന്മാരാവുന്നത് വരെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയുടെ ഒരു സപ്പോർട്ട്, അമ്മ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അമ്മയുടെ ഒരു ഹ്യൂജ് സപ്പോർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും തന്നെയാണ് ആസ് പീപ്പിൾ. ഇപ്പോൾ നമ്മളെ നമ്മളാക്കിയവരിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാദറും മദറും തന്നെയാണ്.
0: താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം ഇന്ദ്രേട്ടനോടൊപ്പം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്, നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഇന്ദ്രജിത് സുകുമാരനാണ്. സോ ഇന്ദ്രേട്ടനോടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ദ്രേട്ടൻ അത്ര തിരക്കിലാണ്. സോ ഇന്ദ്രേട്ട, ഈ തിരുവോണത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനായിട്ട് ഇന്ദ്രേട്ടന് പറയാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓണം മെസ്സേജ് എന്താണ്?
1: ഓണം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് സന്തോഷത്തിന്റെയും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യം നിറഞ്ഞ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഓണം വളരെ ഒരു ഹാപ്പി ഓണമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ല പ്രവൃത്തികൾ ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതൊക്കെ നമ്മളെ തേടി എത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്തുമാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ കഴിവതും നമ്മളോടൊപ്പം നിൽക്കുന്നവരെ, അത് സുഹൃത്തുക്കളായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ, അവരെയൊക്കെ സ്നേഹിച്ച് കൂടെ നിർത്തുക. ആൻഡ് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ വിട്ട് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അവരെ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കുക. കുടുംബക്കാരോടൊപ്പം, അച്ഛനമ്മമാരോടൊപ്പം, ഫാമിലിയോടൊപ്പം, കുട്ടികളോടൊപ്പം ഒരു നല്ല ഗംഭീര ഓണം എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
0: താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ട. സോ ഇന്ദ്രേട്ടനും ഇന്ദ്രേട്ടന്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. സോ ഈ വർഷത്തെ ഓണം അടിപൊളിയാവട്ടെ, ഇന്ദ്രേട്ടന്റെ പുതിയ പുതിയ പ്രൊജക്ട്സ് ഒക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ്. സോ നമ്മുടെ റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഓണം. സോ കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി. No, no.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹലോ
2: ഹലോ, ഹായ് ജയശ്രീ.
1: ഹായ്,
2: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിന്. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
1: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കറാണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
2: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
1: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
2: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി
3: ഓണം. കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷേ മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഐ റിപ്പീറ്റ്, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷീമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഈ തിരുവോണത്തിന് നമ്മൾ നൽകിയ, ഞാൻ നൽകിയ എൻ്റെ ഒരു തിരുവോണ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ദ്രേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു ഇല്ലേ? എന്തായാലും അങ്ങനെ മറ്റൊരു തിരുവോണത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ പതുക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം ആഘോഷിക്കാനുള്ളതല്ല, മനസ്സുകൾ തമ്മിൽ അടുത്തു വരുന്ന ഒരു അവസരമാണ്. നമ്മളിൽ നിന്ന് അകന്നു പോയ ചില ബന്ധങ്ങളെ ഒന്ന് വിളിക്കാം. ഒരുപാട് നാളായി സംസാരിക്കാത്ത ഒരാളോട് ഒരു ഹാപ്പി ഓണം പറയാം. കഴിയുമെങ്കിൽ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം. കാരണം ഓണത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം പുത്തൻ വസ്ത്രങ്ങളോ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയോ അല്ല, നമ്മുടെ ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് എന്ന ആ സന്തോഷമാണ്. ഈ തിരുവോണം നിങ്ങളുടെ വീടുകളിൽ നിറയെ ചിരിയും സന്തോഷവും സ്നേഹവും ഒക്കെ നിറയ്ക്കട്ടെ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാനുള്ള ശുഭ പ്രതീക്ഷയിൽ ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ. ഹാപ്പി ഓണം വൺസ് അഗൈൻ. ടാറ്റ.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നദ്ലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: യെസ് കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ബാലു. ഇന്ന് തിരുവോണ ദിനത്തില് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
1: ഹലോ എവരിവാൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായകൻ സുരേഷ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓക്കെ, അപ്പൊ വെൽക്കം ടു മൈ ഷോ. അപ്പൊ തിരുവോണമായിട്ട് എവിടെയാണ്, എന്താണ് പരിപാടി?
1: തിരുവോണമായിട്ട് ഞാൻ എന്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്, തൃശ്ശൂർ പെരുവന്ത്. അപ്പോ ഇവിടെ എല്ലാവരും ഉണ്ട്, എന്റെ ഫാമിലി ഉണ്ട്, പിന്നെ അമ്മൂമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്.
0: ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സദ്യ കഴിക്കുന്ന സമയത്ത് സദ്യക്കൊപ്പം കിട്ടുന്ന പപ്പടം ആദ്യം ഈ പരിപ്പൊക്കെ ആയിട്ട് പൊടിച്ചു കഴിക്കുമോ അതോ പായസത്തിന്റെ ഒപ്പം ആയിരിക്കുമോ ഗായത്രി സുരേഷ് കഴിക്കുന്നത്?
1: അല്ലല്ല, ഞാൻ ചോറ്, സാമ്പാറ്, രസം, മോര്, പപ്പടം പ്ലസ് സൈഡിലുള്ള കറികളും.
0: യെസ്, അങ്ങനെ തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷ് ആണ്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായത്രി ആർ സുരേഷ്.
1: അങ്ങനെ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷ് ആണ് കേട്ടോ. അതെ, ഗായത്രിയോടുള്ള എൻ്റെ ഒരു അടുത്ത ചോദ്യമാണ്, ഗായത്രി നല്ലൊരു കുക്കാണോ അതോ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്നത് കഴിച്ച് ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരാളാണോ, എങ്ങനെയാണ്?
0: ഞാൻ, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടാറില്ല. അല്ല, ഞാൻ ഉണ്ടാക്കാറുമില്ല ചോളോ, പക്ഷെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുക്കിംഗും ഒരു ആർട്ട് ആണ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു വിഭവം പറയാമോ?
0: അയ്യോ, എനിക്ക് ഈ നമ്മുടെ സാമ്പാർ അതൊന്നും അറിയില്ല. എനിക്ക് ഒന്നും നോക്കാതെ അറിയണത് പനീർ എഗ് ബുർജി ആയിരിക്കും. യെസ്, അതാണ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം.
1: ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് കരുതുക. അങ്ങനെയുണ്ടെങ്കിൽ ആരെയായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഓണത്തിന് അതിഥിയായിട്ട് വിളിക്കുന്നത്? അതുപോലെ തന്നെ അവർക്ക് ഗായത്രി നൽകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: ഞാൻ ആരെ വിളിക്കും അല്ലേ? ഓഫ് കോഴ്സ് ഞാൻ ലാലേട്ടനെ വിളിക്കും.
1: ഓക്കെ,
0: ലാലേട്ടനെ വിളിക്കും. ലാലേട്ടനെ എനിക്ക് തോന്നുന്നു സദ്യ തന്നെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക.
1: ഓക്കെ,
0: അപ്പൊ നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല സദ്യയും നല്ല കറികളും. പുറത്തുനിന്ന് വാങ്ങിയ സദ്യ അല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സദ്യയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വീടിൻ്റെതായിട്ടുള്ള രുചി ഉണ്ടാവുമല്ലോ, അത് ലാലേട്ടന് ഇഷ്ടാവും വിചാരിക്കുന്നു. ലാലേട്ടന് ലാലേട്ടന്റെ അമ്മേനെ ഓർമ്മ വരും വിചാരിക്കുന്നു.
1: യെസ്, അങ്ങനെ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷ് ആണ്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മറന്നൊരാ പാട്ടിൽ ഇന്നും അവശേഷം, നിന്റെ വാങ്ങയം തിരികൊളുത്തും അഭിലാഷം. പണ്ടുണർന്നൊരാ പാട്ടിൽ ഇന്നും അവശേഷം, നിന്റെ വാങ്ങയം തിരികൊളുത്തും അഭിലാഷം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: യെസ് കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ.ജെ. ബാലു. ഇന്ന് തിരുവോണ ദിനത്തിലെ നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗായത്രി സുരേഷാണ്. ഗായത്രിയോട് കുറച്ചു മുമ്പേ ഞാനൊരു ചോദ്യം ചോദിച്ചത്, ഗായത്രിയുടെ വീട്ടിൽ അതിഥിയായിട്ട് ഗായത്രി ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടനെയാണ്. അങ്ങനെയെങ്കിൽ ലാലേട്ടൻ വീട്ടിൽ വരുമ്പോൾ ഗായത്രി എന്തായിരിക്കും ലാലേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്?
1: പൈനാപ്പിൾ കറി ഉണ്ടാവില്ലേ സദ്യയില്, പൈനാപ്പിളിന്റെ കറി, അത് ഉണ്ടാക്കി കൊടുക്കും.
0: അറിയോ അത്?
1: അറിയില്ലെങ്കിലും പഠിക്കാലോ.
0: എന്നാലും പെട്ടെന്ന് എന്റെ റെസിപ്പി എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും. അതോ
1: പെട്ടുപോകും പെട്ടുപോകും.
0: ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടെന്നല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ ഓണം ആൻഡ് ഇപ്പോഴത്തെ ഓണം കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റി ഒന്ന് പറയാമോ?
1: കുട്ടിക്കാലത്തെ ഓണത്തില് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നമുക്ക് അറിയില്ല, ചിലപ്പോ തിരുവോണത്തിന് മാത്രമേ നമുക്ക് വീട്ടിൽ വരാൻ പറ്റുണ്ടാവുള്ളൂ, അല്ലെങ്കിലൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിലായിരിക്കും, തിരക്കിലായിരിക്കും, ട്രാവലിംഗിലായിരിക്കും. പക്ഷെ കുട്ടിക്കാലത്തെ ഓണത്തിന് എല്ലാ കസിൻസും എല്ലാവരും വീട്ടിലുണ്ടാവും. അത്തം തൊട്ട് പൂക്കൾ ഇട്ട് തുടങ്ങും. അങ്ങനെ എല്ലാ ദിവസവും പൂക്കൾ ഇടും. പിന്നെ എന്റെ അമ്മൂമ്മയുടെ തൊട്ടടുത്തിലാണ് അമ്പലം ഉള്ളത്, അമ്പലത്തേക്ക് പോവും എല്ലാ ദിവസവും. പിന്നെ കുട്ടികൾ തമ്മിലുള്ള കളി, ചിരി, ബഹളം, വലിയവര് തമ്മിലുള്ള സംസാരം, അങ്ങനത്തെ ഓർമ്മകളാണ് എനിക്കുള്ളത്.
0: യെസ്, അങ്ങനെ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷാണ്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Catering, yeah. Go to Buna.

0: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായത്രിയ സുരേഷ്.
1: യെസ്, അങ്ങനെ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷ് ആണ്. ഗായത്രിയുടെ ഫേവറേറ്റ് ഫുഡ് അതിനെ പറ്റി ഒന്ന് പറയാമോ?
0: എന്റെ ഫേവറേറ്റ് ഭക്ഷണം ഇപ്പൊ ബിരിയാണിയാണ്.
1: തിരുവോണത്തിന്റെ അന്നും ബിരിയാണി കഴിക്കുമോ?
0: അല്ല, പക്ഷേ ഫേവറേറ്റ് ഭക്ഷണം സദ്യയിലത്തെ ഇൻഗ്രീഡിയന്റ് ചോദിച്ചില്ല.
1: എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഭയങ്കരമായിട്ട് ഡയറ്റ് എടുക്കേണ്ട ഒരു ടൈമാണ്, ഫ്രണ്ടിൽ കുറച്ച് നല്ല സദ്യ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഡയറ്റ് നോക്കാം, എങ്ങനെയായിരിക്കും?
0: ഡയറ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഡയറ്റ് നോക്കും, ഞാൻ കഴിക്കില്ല, അതിലേക്ക് എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്.
1: ഓക്കെ, എന്നാ പിന്നെ എന്റെ വക ഒരു ചോദ്യം, അതായത് തിരുവോണ ദിനത്തില് മാവേലി ഗായത്രിയുടെ മുന്നിൽ പ്രതീക്ഷപ്പെടുകയാണ്, ഗായത്രി എന്തൊക്കെ ചോദിക്കും?
0: എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ തരണേന്ന് ഞാൻ പറയും. നല്ല, ഞാനിപ്പോ സിംഗിൾ ആണ്, അപ്പൊ നല്ലൊരു പാർട്ട്ണറിനെ പറഞ്ഞു വിടണേന്ന് ഞാൻ പറയും, നല്ല തരണേന്ന് ഞാൻ പറയും. പിന്നെ എനിക്ക് നല്ല വലിയൊരു സിനിമ അതിന്റെ ഭാഗമാവാൻ, അതിലത്തെ ഒരു നായികയാവാൻ പറ്റണേന്ന് ഞാൻ പറയും. പിന്നെ ഒരുപാട് ഫോറിൻ രാജ്യങ്ങളിൽ യാത്ര പോവാൻ പറ്റണേന്ന് ഞാൻ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ തരണേന്ന് പറയും.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായത്രിയ സുരേഷ്.
1: ഗായത്രി കുറേ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഗായത്രിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം?
0: അങ്ങനെ ഒന്നും തങ്ങി നിൽക്കുന്നില്ല. I'm very sorry.
1: ഇല്ല എങ്കിലും നമ്മുടെ സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്തായിരിക്കും?
0: എനിക്ക് കാളൻ ഇഷ്ടമാണ്, പൈനാപ്പിൾ കറി ഇഷ്ടമാണ്, പിന്നെ യെസ് ഇത് രണ്ടെണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: പായസം?
0: പായസം പാലട, ഓഫ്കോഴ്സ് പാലട.
1: പാലട ഉണ്ടാക്കാൻ അറിയോ?
0: ഇല്ല, അതൊക്കെ നമുക്ക്
1: ഇൻസ്റ്റന്റ് പാലട
0: അതൊക്കെ ഉണ്ടാക്കും. പിന്നെ
1: ഓക്കെ, ആൻഡ് പുതിയ പ്രൊജക്ടുകളെ പറ്റിയിട്ട് ഒന്ന് പറയാമോ?
0: അയ്യോ, പുതിയ പ്രൊജക്ട്സ് രണ്ടെണ്ണം വരാനിരിക്കുന്നുണ്ട്, പക്ഷേ അതിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. എന്നോട് ഒന്നും പറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മധുരം ഈ ജീവിതം, അതിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ
1: തിരുവോണ ദിനത്തിൽ മൈ റേഡിയോ 90 FM നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തൃശൂരിന്റെ സ്വന്തം ആക്ട്രസ് ഗായത്രി സുരേഷ് ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ലക്ഷാധിപതി ആവണോ? കാറ് വേണോ? ഗോപുനന്ദലം ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: കൂടിയാണ്. ഈ എസ്പെഷ്യലി ഈ അടുത്ത കാലത്ത് ഭക്ഷണത്തിലേക്ക് നന്നായി തിരിഞ്ഞിട്ടുണ്ട് ഞാൻ.
1: അപ്പൊ ഡയറ്റ്
0: ഈ എനിക്ക് ഡയറ്റ് ഇല്ല, ഞാൻ നന്നായി വർക്ക്ഔട്ട് ചെയ്യും, നന്നായി ഭക്ഷണം കഴിക്കും.
1: ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യു എസിലെ മലയാളികളോട് ഓണമായിട്ട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരെക്കോട്ടും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. സോ എല്ലാം നന്നായി പോട്ടെ, വടംവലിയും എല്ലാമായിട്ട് നല്ല സൗഹൃദത്തിലും നല്ല സാഹോദര്യത്തിലും പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ഓണം.
1: യെസ്, അങ്ങനെ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ഗായത്രി സുരേഷ് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം.

0: ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദി ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹലോ,
2: ഹലോ,
1: ഹായ് അരുൺ.
2: ഹായ്,
1: നന്ദല ജി മാർട്ടിന്, ഐശ്വര്യയാണ് വിളിക്കുന്നത്.
2: ഓക്കെ,
1: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
2: അറിഞ്ഞായിരുന്നു.
1: ഓ, കൺഗ്രാറ്റുലേഷൻസ്.
2: താങ്ക് യു.
1: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
2: ഞാന് അയൺബോക്സ് മേടിച്ചു.
1: ഓ, അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിരിക്കാണ് ലാക്പതി ഓഫർ. ഓക്കെ, ഏത് ബ്രാഞ്ചിൽ നിന്നാണ്? നമ്മുടെ ഷോറൂം ഏതായിരുന്നു?
2: അപ്പോ
1: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. തുടർന്ന് നന്ദല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ,
2: ഒരുപാട്
1: സന്തോഷം.
3: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ പൂക്കളവും ഓണസദ്യയും ഓണപ്പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ പൊന്നോണം വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ലേ. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മൈക്ക് മസാല ദ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ റേഡിയോ, നിറയെ പാട്ട്, നിറയെ ഫൺ. മൈക്ക് മസാലയിൽ കൂടെ ഞാൻ ആർജി ബാലു. അങ്ങനെ സദ്യയിൽ തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ റെസിപ്പീസ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഉപ്പേരി, ചിപ്സ്, അവിയൽ, അച്ചാർ, പച്ചടി, പായസം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റെസിപ്പിയും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഓണവിശേഷങ്ങളുമായി മൈക്ക് മസാലയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആക്ട്രസ് ആരായിരിക്കും? യെസ്, ഗായത്രി സുരേഷാണ് മൈക്ക് മസാലയിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ആളുടെ ഓണവിശേഷങ്ങളും ഓണസദ്യയെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം, ഇപ്പോഴല്ല, കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ഏതായാലും എല്ലാ ഫുഡ് ലവേഴ്സിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നല്ല പാട്ടുകളാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് ആക്ട്രസ് ഗായത്രി സുരേഷിന്റെ ഓണവിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇത് മൈക്ക് മസാലയാണ്. മൈക്ക് മസാലയിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഒരു അതിഥി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ഗായത്രി സുരേഷ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. സോ ആളുടെ ഓണത്തെക്കുറിച്ചും ഓണ ആഘോഷങ്ങളെക്കുറിച്ചും ഓണ സദ്യയെക്കുറിച്ചും പിന്നെ ആളുടെ വീട്ടിലേക്ക് ഓണത്തിന് ഒരു അതിഥിയെ ക്ഷണിക്കുകയാണെങ്കിൽ ആരെ ക്ഷണിക്കും എന്നൊക്കെ ചോദിച്ചപ്പം പ്രിയപ്പെട്ട ലാലേട്ടനെ ആയിരിക്കും ആൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഗായത്രി സുരേഷ്. അപ്പോൾ ഏതായാലും ഇനി വീണ്ടും കുറേ നല്ല പാട്ടുകളാണ് പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്നത്തെ മൈക്ക് മസാലയുടെ ടൈം ദാ ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഗായത്രിയോട് കുറേ നേരം സംസാരിച്ചിരുന്നു കൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്ത പ്രോഗ്രാമാണ്, ഇനി മൈക്ക് മസാലയായിട്ട് നമ്മൾ കേട്ടുമുട്ടാൻ പോകുന്നത് നാളെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ആർ ജെ ബാലു ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു.
1: ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർച്ചി ധീരാജ ശാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടുള്ള ദിവസമാണല്ലേ. പൂക്കളത്തിൻ്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും സദ്യയുടെ മണവും ചുറ്റുമുള്ളവരുടെ ചിരിയും എല്ലാം ചേർന്നൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണെന്ന്. ഒരു വർഷം മുഴുവൻ എത്ര തിരക്കായാലും തിരുവോണം എത്തുമ്പോൾ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, വീട്ടുകാരോടൊപ്പം കുറച്ച് സമയിരിക്കും, കൂട്ടുകാരെ വിളിക്കും, ബന്ധുക്കളെ കാണും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പലരും വീണ്ടും ഒരുമിക്കുന്ന ദിവസം കൂടിയാണ് തിരുവോണം. പണ്ടത്തെ ഓണം എന്ന് കേൾക്കുമ്പോൾ മുറ്റത്തെ പൂക്കളവും ഓണക്കളിയും നാട്ടിലെ ആഘോഷങ്ങളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ ഇന്നത്തെ ഓണം കുറച്ചുകൂടി മാറിയിട്ടുണ്ടെങ്കിലും ആ സന്തോഷത്തിനും ഒരുമയ്ക്കും ഇന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ലല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു ആഘോഷം പൊടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചി ധീരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദീരാജ ഷാനകിയാണ്. യെസ്, അങ്ങനെ ദേ കാത്തു കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തിയില്ലേ ഓണം. നമ്മുടെ ഓർമ്മകളിലും ആഘോഷങ്ങളിലും ഏറ്റവും നിറമുള്ള ഒരു ദിവസമാണ് തിരുവോണം. പൂക്കളും ഓണസദിയും ഓണക്കോളിയും വീട്ടുമുറ്റത്ത് നിറയുന്ന ചിരികളും എല്ലാം ചേർന്നൊരു മനോഹരമായ ദിവസല്ലേ ഈ ഓണം എന്ന് പറയുമ്പോ തന്നെ ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളായിരിക്കുള്ളൂ. കുട്ടിക്കാലത്ത് പൂക്കളം ഇടാൻ മത്സരിച്ച ദിവസങ്ങൾ, ഓണപ്പാട്ടും ഓണക്കളികളും, ഉത്രാടപ്പാച്ചലിന് ശേഷം തിരുവോണത്തിന്റെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഓണക്കോടി അണിഞ്ഞ് കാത്തിരുന്ന നിമിഷങ്ങൾ, പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യ. പക്ഷേ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉമ്മ തന്നെയാണല്ലേ. എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ആ ഒരു ദിവസം എല്ലാവരും ഒത്തുചേരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് തിരുവോണം ഒരു ആഘോഷം മാത്രമല്ല, നമ്മളെ വീണ്ടും നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് കൊട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമായി മാറുന്നത്. അങ്ങനെ ഈ ഒരു ദിവസം കുറച്ചും കൂടി സ്പെഷ്യൽ ആകാനായിട്ട് നമ്മളുടെ ഈ ഒരു ആഘോഷങ്ങളിലേക്ക് ഒരാൾ കൂടി എത്തുന്നുണ്ട്. സിനിമയിലൂടെ നമ്മളെ ഒരുപാട് തവണ ചിരിപ്പിച്ചും ചിലപ്പോൾ അമ്പരപ്പിച്ചും ഓർമ്മയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ചു നേരം ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനും തന്റെ ഓണക്കാല ഓർമ്മകൾ പറയാനും സിനിമാ വിശേഷങ്ങൾ സംസാരിക്കാനും ആ പ്രിയപ്പെട്ട താരം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യും. ആരാണ് ആ സ്പെഷ്യൽ ഗസ്റ്റ് എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. തിരുവോണത്തിന്റെ ഈ മനോഹരമായ ദിവസത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ മാറ്റുകൂട്ടാൻ ആ അതിഥിയെ നമുക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാം. ഇനി കുറച്ചു നേരം ഓർമ്മകളും വിശേഷങ്ങളും ചിരികളും നിറഞ്ഞ ആ നിമിഷങ്ങൾ ഒന്ന് ഓർക്കാനും അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാനും കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ അസമ്മാനത്തിനായിട്ടുള്ള ചോദ്യവുമായി ഞാൻ ദേ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിന്റെ കറിയാണ്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഐ റിപ്പീറ്റ്, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? അത് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: സഫിയ, ഇത് ഐശ്വര്യയാണ് നന്ദലത് ജി മാർട്ടിന്. സഫിയ, റൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാക്പതി ഓഫറില് 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ച് ആയിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
2: ഞങ്ങൾ അവിടെ എന്റെ മെഡിക്കലിനൊക്കെ അവിടെ
1: നന്ദലത് ജി മാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ
3: കൺഗ്രാചുലേഷൻസ്. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: യെസ്, അങ്ങനത്തെ നമ്മുടെ ഈ ഒരു തിരുവോണം കുറച്ചും കൂടിയും കളർ ആക്കാനായിട്ട്, അടിപൊളിയാക്കാനായിട്ട് ഒരാൾ കൂടി, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്നല്ലേ, കേറി വാടാ മക്കളെ എന്ന് പറയും പോലെ അടിച്ചു കയറി വാ, ആ ഒരു ഡയലോഗ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടാവും. യെസ്, റിയാസ് ഖാനാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. Welcome to our show and happy Onam.
2: Happy Onam.
1: ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഓണം എന്ന് പറയുമ്പോ എന്താണ് മനസ്സിൽ വരുന്നത്?
2: ഞാൻ കേരളത്തില് റിലീജിയൻ ആളല്ല, ഞാൻ ജനിച്ചതും വളരെയും ചെന്നൈയാണ്, പിന്നെ കുറെ നാൾ പുറത്തായിരുന്നു, അങ്ങനെയാണ്. സോ എപ്പോഴും ഓണം എന്ന് പറയുമ്പോ കേരളത്തിലേക്ക് ലീവിൽ ഓടിയെത്തുക, ഫാമിലി ആയിട്ട്, പിന്നെ അച്ഛന്റെ ഫാമിലിയിൽ കുറെ പേരുണ്ട്, അപ്പൻ്റെ ഫാമിലിയില് 7 ബ്രദേഴ്സ്, 3 സിസ്റ്റേഴ്സ്, അങ്ങനെ അമ്മയുടെ ഫാമിലിയില്. സോ ആ ഫാമിലി ഗെറ്റ് ടുഗദർ, ഫുഡ്, പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്.
1: തീർച്ചയായിട്ടും ഈ ഓണം എന്ന് പറയുമ്പോൾ ഗെറ്റ് ടുഗദറും ഫുഡൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അല്ലേ? പക്ഷെ ഇക്കേരടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതിന് മുൻപ് ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ലക്ഷാധിപതി ആവണോ, കാർ വേണോ?
1: ഗോപുനന്ദലൻ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചൊനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ നമ്മളുടെ കൂടെ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റിയാസ് ഖാൻ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇക്കടുത്ത് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടില് ഓണസദ്യ ഉണ്ടാക്കാനുള്ള ഒരു ചുമതല കിട്ടാണെന്നുണ്ടെങ്കിൽ പാചകം ചെയ്യോ അതോ ഞാൻ കഴിക്കാ എന്ന് പറഞ്ഞ് മാറി നിൽക്കോ, എന്താണ് ചെയ്യുക?
1: പാചകം ചെയ്യും, പാചകം ചെയ്യും. യൂട്യൂബ് ഒക്കെ നോക്കി എന്തെങ്കിലും പാചകം ചെയ്യും. ഞാൻ നല്ല സാമ്പാറും രസമും അണപ്രഥമനും ഒക്കെ വെച്ച് ഞാൻ ചെയ്യും. ചാലഞ്ച് ചെയ്ത് ചെയ്യും കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഈ ഓണസദ്യയില് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവം മാത്രം തിരഞ്ഞെടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവാ? എന്റെ അത്രയും ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്താണ്?
1: ഞാൻ പൊതുവെ ഐ ബോൺ ബോട്ടപ്പ് ഇൻ എ മുസ്ലിം ഫാമിലി. ഓക്കെ, സോ എപ്പോഴും ചിക്കനും മട്ടനും കുറെ സ്വീറ്റ്സ് ഒക്കെ അങ്ങനെ ആയിരിക്കും. സോ എനിക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. സോ പുളിശ്ശേരി, പിന്നെ കുറെ തോരൻ, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്.
0: ഈ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇക്കേര അടുത്ത് ഞങ്ങൾക്ക് ചോദിച്ചും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു ചോദ്യങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചൊനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാറ്റ ചനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളുടെ കൂടെ റിയാസ് ഖാൻ റിയാസ്കി ഉണ്ട്. അപ്പൊ ഇക്കേരടുത്ത് ഈ ഡയറ്റ് കിടക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് ആ ഒരു ലൈഫ് സ്റ്റൈല്. ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരൂ.
1: ഒരു ദിവസത്തെ ലൈഫ് സ്റ്റൈൽ അല്ല, ജീവിതം മുഴുവൻ ഒരു ലൈഫ് സ്റ്റൈൽ ആവണം, ഒരു ഡിസിപ്ലിൻ ആവണം, എന്നാലേ ഇത് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ദിവസത്തെ ഒരു നോർമൽ കാര്യം പറഞ്ഞതരാം ഞാൻ. ഒരു എഗ് വൈറ്റും ഓട്സും കലക്കി കുടിക്കും മോർണിംഗ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മേ ബി ഓറഞ്ച് ജ്യൂസ് ഓർ ക്യൂവി ഓർ ഇനി അവക്കാതെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കാണും. ഉച്ചയ്ക്ക് വെറുതെ ഇഞ്ചി പൂണ്ടിട്ടിട്ട് ചിക്കൻ സ്റ്റീം ചെയ്തെടുക്കും. അതും എനി അതർ വെജിറ്റബിൾ ആൻഡ് പോർഷൻ ഓഫ് വൈറ്റ് റൈസ്. പിന്നെ നൈറ്റും ഇതേ ചിക്കൻ തന്നെ മേ ബി സ്റ്റീം അല്ലാതെ അത് ഗ്രിൽ ചെയ്തെടുക്കോ, അല്ലെങ്കിൽ സമ്മത ടൈപ്പ് എടുത്തിട്ട് അത് ഹാവ് ഇറ്റ് വിത്ത് അത്. അതിൽ കുറേ വെജിറ്റബിൾസ്, റൈസ് കാണില്ല. ഇതാണ് നോർമലായിട്ട് ഞാൻ കഴിച്ചു പോകുന്നത് കുറേ വർഷങ്ങളായിട്ട്. എന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുഡിൻ്റെയും കാലറിൻ്റെയും അതിൻ്റെ കൗണ്ട് മാറ്റിക്കളയും. ഞാൻ ഈ പ്രശ്നം ഞാൻ ഓണസത്തിൽ നേരത്തെ കഴിച്ചു. ഞാൻ മിനിഞ്ഞാന്ന് കഴിച്ചു. മിനിഞ്ഞാന്ന് എവിടെ നിന്ന് കഴിച്ചു പറയോ? മിനിഞ്ഞാന്ന് ദുബായിന്ന് ദബുട്ടിന്ന് കഴിച്ചു. അടിപൊളി
0: ഓണസത്തിന്റെ ദുബായില്.
1: ഒരു ദിവസം കഴിച്ചു പറയോ എന്താ? ഒരു ദിവസം നമ്മള് ഇയേഴ്സ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ലേ. അപ്പൊ വൺ ഡേ ഡസന്റ് മാറ്റർ കേട്ടോ. അത് ഇനി 10 ദിവസം കഴിച്ചാൽ ഒന്നും ആവില്ല. ബട്ട് അത് കൺസിസ്റ്റൻസി ആയിട്ട് പോകുമ്പോൾ അത് മാറിപ്പോകും.
0: ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മളുടെ കൂടെ റിയാസ്കിയുണ്ട്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈലും ഫുഡിനെയൊക്കെ കുറിച്ച് ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ചോദ്യം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേര് ഈ ചോറ് സ്കിപ്പ് അടിക്കുന്ന ആൾക്കാര്, അതായത് ഈ ചോറ് വർഷങ്ങളോളം തൊടാതിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, എല്ലാ നേരം ചോറ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ റിയാസ് എങ്ങനെയാണ് ചോറ് കഴിക്കാതിരുന്നിട്ടുണ്ടോ?
1: അങ്ങനല്ല, ചോറ്, റൈസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ് ആണ് ഡയറ്റിൽ. റൈസ്, ഇത് പറയുന്ന ആൾക്കാർ ഓരോരുത്തർ പറഞ്ഞത് കേട്ട് പറഞ്ഞു കേട്ട് അങ്ങനല്ലേ. വെൻ യു ഗോ ഫോർ സ്റ്റേജ് ഷോ, ഓക്കെ, പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേജ് ഷോ പോകില്ലേ, അപ്പോ സ്കിൻ ഭയങ്കര പേപ്പർ പോലെ ആവും. സോ ഇന്നലെ ആ ഷോയിന് അതിന്റെ അത് രസമുള്ളൂ കാണാൻ, അപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മള്. ബോഡിയിൽ ഒക്കെ വാട്ടർ ഇല്ലാതെ സ്കിൻ ബി ലൈക്ക് പേപ്പർ. സോ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അപ്പോ നമുക്ക് ആ കാർബും ഇതൊക്കെ കട്ട് ചെയ്ത് പോകണം. അല്ലെങ്കിൽ പടത്തിലെ ഒരു പെർട്ടിക്കുലർ ഷോട്ട്, യുനോ, വേഷം കണ്ടോ, വേഷത്തിൽ ബീച്ചിൽ ഒരു ഷോട്ട് ഉണ്ട് ബാർബോഡിയുടെ,
0: ഓക്കെ.
1: അപ്പോ അതിനു വേണ്ടി ചെയ്ത് അതിന് ഒരു ഷോട്ടിന് വേണ്ടി നമ്മൾ മാസങ്ങളോളം ഇരുന്ന് അങ്ങനെ ആകാൻ പറ്റില്ല. നമ്മൾ ഒരു പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു സീൻ ഉണ്ട് നമുക്ക്, അപ്പൊ നമുക്ക് ചെയ്യാൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കണം നമ്മൾ അതിൽ, ഓക്കെ. അത് അത് അത് ആ സീൻ ഡയറക്ടറായിട്ട് എഴുതിയതല്ല, ബീച്ചിൽ നിന്ന് സംസാരിക്കുന്നതാക്കി. അത് ക്യാമറമാൻ വേണുഗോപാൽ കണ്ടപ്പോൾ റിയാസിന് ഫിസിക്കുള്ളതല്ല, നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ, ആ സീൻ എനിക്കൊരു 10 ദിവസം മുമ്പേ എനിക്ക് അറിയേണ്ട ഒരു സീൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അപ്പൊ ആ 10 ദിവസം മുമ്പേ നമ്മളൊന്ന് ചെറിയ കാർബൊക്കെ കട്ട് ചെയ്ത് അപ്പൊ റൈസ് ഇല്ലാതിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കാം. സോ റൈസ് റൈസ് ഇസ് വെരി മസ്റ്റ് ഫോർ ഫിറ്റ്നസ്, റൈസ് വളരെ മസ്റ്റാണ്, അത്രേ ഉള്ളൂ.
0: ഇതുപോലെ കുറച്ച് സംശയങ്ങളും കുറച്ച് ചോദ്യങ്ങളും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വടികൾക്കുള്ള ഒരു സമയം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളുടെ കൂടെ ആക്ടർ റിയാസ് ഖാൻ, റിയാസ് കി ഉണ്ട്. അപ്പോ ഇക്ക ഈ ഓണാകുമ്പോ എല്ലാവരും ഈ പായസം ഫുൾ പായസമായി ആയിരിക്കുള്ളൂ. അപ്പോ എന്നും മധുരം കഴിക്കുന്ന അല്ലെങ്കിൽ എന്നും പായസം കുടിക്കുന്നവരോട് ഇക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് നല്ലതാണോ?
1: ആക്ച്വലി മധുരവും പാടില്ല, രണ്ട് വെള്ളസ്ഥാനം പാടില്ല, ഷുഗറും സോൾട്ടും കൂടുതൽ പാടില്ല. എല്ലാം എല്ലാം ചെയ്തോളൂ, പക്ഷെ എല്ലാം അളവോടെ.
0: എന്തും അമിതമായാൽ പ്രശ്നമാണല്ലേ?
1: ആണ്, എന്തും അമിതമായാൽ പ്രശ്നമാണ്, അളവോടെ.
0: ഓക്കെ, അതുപോലെ തന്നെ ന്യൂ പ്രൊജക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ട്സ്?
1: ന്യൂ പ്രൊജക്ട്, ഞാൻ ദുബായിൽ ഒരു ഷൂട്ടിംഗിലായിരുന്നു അബുദാബിയിൽ, അത് കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ യുദ്ധമൊക്കെ ഇപ്പൊ വീണ്ടും നിർത്തി വെച്ച്. അത് അനിൽ കപൂർ സാറിന്റെ ഒരു ഹിന്ദി പടമായിരുന്നു.
0: ഓക്കെ,
1: ടൈറ്റിൽ വിട്ടിട്ടില്ല, വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് അതൊന്ന് തമിഴില് രണ്ട് പടം ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്ന് ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ നൈറ്റോടെ കഴിഞ്ഞു. ഒന്ന് ടു ത്രീ ഫോർ ഡേയ്സ് നോട്ട് ഗോ, അതിപ്പോ അതും കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പുതിയൊരു കമ്മിറ്റ്മെന്റ് ചെയ്യും.
0: യെസ്, അപ്പൊ ഞങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കാണ് ഓരോ പ്രൊജക്ടിലും ആ ഒരു കഥാപാത്രങ്ങൾ, ഓരോരോ കഥാപാത്രങ്ങളെ കാണാനായിട്ട്. ഏതായാലും ഓണവിശേഷങ്ങൾ ഇതോടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിക്കാനും പറയാനായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ കേൾക്കാൻ ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
1: ലക്ഷാധിപതി ആവണോ? കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
0: ഗോപുനന്ദല ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: അവർ ലഞ്ചു ബ്രേക്കിൽ അർഷി ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളുടെ കൂടെ റിയാസ്കി ആണല്ലേ. എനിക്ക് തോന്നുന്നു ഇക്കെ ഇത്ര നേരം ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാല് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിനായിരിക്കുള്ളൂ എന്ന്. അടിച്ചു കയറി വാ, ഈ ഒരു ഡയലോഗ് ഇപ്പൊ കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇതുപോലെ തന്നെ വൈറലാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഏതാണ്?
1: എല്ലാം വൈറലാണോ, എല്ലാം നന്നായിട്ട് വരണമെന്നാണ് ചെയ്യുന്നത്. ഓക്കെ,
0: അന്ന് പ്രതീക്ഷിച്ചിരുന്നോ?
1: അതും അങ്ങനെ ആകണമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടിയത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ ഓൾവേസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്.
0: പക്ഷേ ഒരേ കഥാപാത്രം അതേതാണെന്ന് ഇതുവരെ ഏറ്റവും പറഞ്ഞിട്ടില്ല. ഇനിയും ഒരു കഥാപാത്രം ഇതുപോലെ വൈറലായിരുന്നിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം?
1: അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം നല്ലതാണെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഇനി അത് സിനിമ ഹിറ്റാകുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, നമുക്ക് അതിൽ നിന്ന് ഒരു നെക്സ്റ്റ് ഇത് കിട്ടും. സോ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇന്നും ഞാൻ ഷൂട്ടിങ്ങിലാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറും ഇതും ഞാൻ ഭയങ്കര ഫ്രം ദ ഹാർട്ട് ആണ് ചെയ്യുന്നത്. ഇറ്റ് ഡിപെൻഡ്സ്, മൂവി ഹാസ് ടു ബി ഹിറ്റ്. അതിൽ അത് സ്പെഷ്യൽ ആയിട്ട് വരണം. സോ എനിവേ, ഓൾ ദ മൂവീസ് നമ്മൾ ചെയ്യുന്നതല്ല അങ്ങനെ.
0: അതെ, അതും അതുപോലെ തന്നെ ബെസ്റ്റ് ആകും എന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാന്നല്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഏതായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ, ഓണ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് നമ്മുടെ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ് ജാനകിയാണ്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ശ്യാമവർണ്ണ രൂപിണി കഠോര

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, നമ്മളുടെ കൂടെ ആക്ടർ റിയാസ് ഖാൻ, റിയാസ് കെ കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഇക്ക അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാവേലി വന്നിട്ട് ഇക്കേര് എടുത്തൊരു ആഗ്രഹം പറയാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും
1: പറയുന്നുണ്ടാവുക?
0: അപ്പൊ താങ്ക് യു സോ സോ സോ മച്ച്. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു തന്നേന് താങ്ക് യു സോ മച്ച്. എന്താണ് ഇക്ക ഇനി നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന്റെ അടുത്ത് പറയാനായിട്ടുള്ളത്? മാവേലിയോട് പറഞ്ഞ പോലെ എല്ലാ പ്രൊജക്ട്സും ഇനി വരുന്നതെല്ലാം മട്ടി പൊളി ആയിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ,
1: ഹായ് ആര്യ.
0: ഹായ്,
1: ഐശ്വര്യയാണ് നന്ദല ജി മാറ്റന്. ഓക്കെ, കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
0: ഹാപ്പി ഓണം.
2: നന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM, 90 FM. Keterinya, kootukuna.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജൻ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സമ്മാനത്തിന്റെ കാര്യം മറന്നു പോയിരിക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി, ഇതാ ഒരു ചോദ്യവുമായി അഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചോദ്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാം അല്ലെ. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? റിപ്പീറ്റ്, ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? അത് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലെ മെസ്സേജ് അയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അഗ്രതേ, ഈ തിരുവോണ സ്പെഷ്യലിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലേ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാം വീട്ടിൽ നിറയെ സന്തോഷവും ചിരിയും സ്നേഹവും നിറഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴേക്കും ഓണസദ്യ കഴിഞ്ഞൊരു ഗ്ലാസ് പായസവും കുടിച്ച് ചെറിയൊരു ഫുഡ് കോമ്പോ മൂഡിലായിരിക്കും പലവരിരിക്കുന്നുണ്ടാവാം. പക്ഷെ ഓണം ഇതോടൊന്നും തീരുന്നില്ല. ബാക്കിയുള്ള ദിവസവും വീട്ടുകാരോടൊപ്പം ഇരിക്കണം, ബന്ധുക്കളെയും കാണണം, കൂട്ടുകാരുമായിട്ട് കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കണം, ഒരുമിച്ച് സംസാരിക്കൂ, ചിരിക്കൂ, ഓർമ്മകൾ ഉണ്ടാക്കൂ. അതാണ് ഓണത്തിന്റെ യഥാർത്ഥ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വൺസ് അഗൈൻ ഹാപ്പി തിരുവോണം. ആഘോഷം പൊളിക്കൂ, പായസം ഒന്നും കൂടി കഴിക്കൂ, ബാക്കിയുള്ള ദിവസം മടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യൂ. വീണ്ടും കേൾക്കാം. അതുവരേക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പി ഓണം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ധീരാജ് ചാനകി സൈനിങ് ഓഫ് നൗ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർജെ അമൃതവർഷിണി. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? പൂക്കളം, ഓണക്കോടി, സദ്യ, ആഘോഷങ്ങൾ, പിന്നെ അതിനൊപ്പമുള്ള ഒരുപാട് നല്ല പാട്ടുകളും. ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു സിനിമയെ ചിലപ്പോൾ നമ്മൾ ഓർക്കും. ഒരു മെലഡി കേൾക്കുമ്പോൾ ഒരു കാലഘട്ടം ഓർമ്മ വരും. ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഒരു സീനിന്റെ ഇമോഷൻ മുഴുവൻ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരും. അത്തരത്തിലൊരു സംഗീതയാത്ര മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് കമ്പോസർ, മ്യൂസീഷ്യൻ, സിംഗർ, അറേഞ്ചർ എന്നീ നിലകളിൽ തന്റേതായ ഒരു മ്യൂസിക്കൽ സിഗ്നേച്ചർ സൃഷ്ടിച്ച ഒരാളാണ് നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഗസ്റ്റായി നമ്മുടെ റേഡിയോയിൽ എത്തിയിട്ടുള്ളത്. മെലഡി ആയാലും മാസ് ആയാലും റൊമാൻറ്റിക് ട്യൂൺ ആയാലും ഇമോഷണൽ സ്കോർ ആയാലും പാട്ടിനെ സിനിമയുടെ കഥയോട് ചേർത്ത് നിർത്താനുള്ള ഒരു പ്രത്യേക മ്യൂസിക്കൽ ലാംഗ്വേജ് അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് ഹിറ്റ് സോങ്ങുകൾ, ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകൾ, വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന പെർഫോമൻസസുകൾ, അതിനെല്ലാം പിന്നിൽ കേൾക്കുന്നത് ഒരേ ഒരു പേര്, ഗോപി സുന്ദർ. ഈ ഓണക്കാലത്ത് ഒരു പ്രത്യേക സംഗീത സമ്മാനമായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അദ്ദേഹത്തോടൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. സംഗീതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച്, ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളെ കുറിച്ച്, ഓണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച്, പുതിയ സംഗീതത്തെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ട്. സോ ഒരുപാട് വിശേഷങ്ങളുമായി അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് മനോഹര ഗാനങ്ങൾ കേട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിണി.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പമുള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: സോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓണം ഒരു നോസ്റ്റാൾജിക് മെമ്മറി തന്നെയാണ്. സാറിന്റെ ബാല്യകാലത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓണക്കാല ഓർമ്മ നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ?
2: അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം ആഘോഷിക്കുന്ന ഒരാളല്ല ഞാൻ.
1: ഓക്കെ.
2: ഞാൻ ഇങ്ങനെ ഓണം എല്ലാ ദിവസവും ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ജീവിക്കുന്ന ഒരാളാണ്. ആരോ മഹാബലി ഒരാള് 10 ദിവസം വരുമ്പോ വന്ന് കാണുമ്പോ മാത്രം നമ്മള് സമത്വവും സഹോദര്യത്വവും ഒക്കെ കൊണ്ടുവരുന്ന പോരല്ലോ. അത് എല്ലാ ദിവസവും വേണ്ടൊരു കാര്യമല്ലേ? നമ്മളെ ഈ പറയപ്പെടുന്ന മഹാബലി ആഗ്രഹിച്ചു അത് തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ കണ്ടുവരുന്നത് പൊതുവെ മഹാബലി എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് കൂടുന്ന ഒരു പ്രഹസനം മൂലമായിട്ട് തോന്നാറുണ്ട്. അത് എന്റെ ശരിയായ കോൺസെപ്റ്റ് ഈസ് ടു ലിവ് എ ഹാപ്പി ലൈഫ് എന്നുള്ളതാണല്ലോ. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ജീവിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണല്ലോ മഹാബലി പോകുന്നത് 10 ദിവസം കഴിഞ്ഞിട്ട്. നമ്മളത് കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് പോകുന്നു.
1: നമ്മളാ ഒരു 10 ദിവസത്തിലേക്ക് മാത്രം ഈ ഒരു കോൺസെപ്റ്റ് വെക്കാതെ നമ്മുടെ ലൈഫ് ലോങ് അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു അല്ലേ?
2: അതാണ് എന്നൊരു എന്നെ സംബന്ധിച്ചുള്ള ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും ഓണാകും പോലെ ആഘോഷിക്കണം. എല്ലാ ദിവസവും സന്തോഷമായിട്ടും സമത്വത്തോടുകൂടിയും ആരെയും വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് സന്തോഷമായിട്ട് പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഓണം. ഓണമാണ് നമ്മുടെ കോൺസെപ്റ്റാണ്, ഒരു കോൺസെപ്റ്റാണ്. അത്
0: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട.

0: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. അപ്പോ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പം ഉള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തില്, ഇപ്പം ബാല്യം എന്നല്ല, ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില മെമ്മറീസ് ഉണ്ടാവുമല്ലോ, ചില പാട്ടുകൾ അല്ലെങ്കിൽ പൂക്കളം സദ്യ അങ്ങനെ. ഇപ്പൊ സാർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ ഓണക്കാലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
2: ഓണക്കാലം ഇപ്പം അങ്ങനെ ഓണം സ്പെഷ്യൽ ആയിട്ടൊരു പാട്ട് എന്ന് പറയാണെങ്കിൽ ഓണത്തിലുള്ള ഒരുപാട് ഓണപ്പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഘോഷിക്കുമ്പോ അല്ലെങ്കിൽ ആ സമയം നമ്മൾ കാണുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏഷ്യാനെറ്റിൽ വരുന്ന അതെ പഴനിറയെ പൊന്നിര ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. കാര്യം അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ഓണം എന്ന് പറയുമ്പോ ടിവികളിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അതാണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത്.
1: എല്ലാ മലയാളികളുടെയും ഒരു നൊസ്റ്റാൾജിക് സോങ് തന്നെ ആയിരിക്കും അല്ലേ?
2: അതെ. പിന്നെ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർപ്പോ ഇറോ എന്നാണ് ആ പാട്ടിന്റെ പേര്. പറ്റിയാൽ കാണണം, മാവലി പോയാൽ പഴയ കണക്കെ, തമ്മിലടിക്കും കണ്ണി കണ്ടോണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. ഒത്തൊരുമിപ്പിൻ വിദ്യ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവം, ഒരു നാട്യമാണ് പൊന്നോണം എന്നിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്തൊരു പാട്ടാണ്. അതെനിക്ക് ഈ സമയത്ത് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന പാട്ട്.
0: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
2: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നായതെ സൊല്ലിയാകണം, നീ അവളോ വളക இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான் அவன் லவ்.

0: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി. അപ്പോ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പം ഉള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: സാർ, ഒരു സ്വന്തം കരിയറിൽ ഒരു പാട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പം കുറെ സോങ്സ് ചെയ്തിട്ടുണ്ട്, അപ്പം ഒരു പർട്ടിക്കുലർ സോങ് ചെയ്യുമ്പോൾ എന്തോ സ്പെഷ്യൽ ആണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് സംഭവിക്കും, അങ്ങനെ തോന്നിയ ഒരു പാട്ടുണ്ടോ?
2: ഇല്ല, എനിക്ക് അങ്ങനെ യാതൊരുവിധ പ്രതീക്ഷയില്ല.
1: ഓക്കെ, എല്ലാ പാട്ടുകളും ചെയ്യുമ്പോൾ പുതിയൊരു എക്സ്പെരിമെന്റ് പോലെ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്?
2: എല്ലാ പാട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരു അന്തം വിട്ടിരിപ്പാണ്, അതായത് എന്ത് നടക്കും നമുക്ക് അറിയില്ല അടുത്തത്. അതൊരു അതാണല്ലോ അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതാണ് വരാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കഴിയുകയാണെങ്കിൽ ഞാനത് എല്ലാ ദിവസവും ചെയ്യില്ലേ? അങ്ങനെയല്ലല്ലോ, അതൊരു നമ്മള് പോലെ അറിയാത്ത ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ആ സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ സമയത്ത് അങ്ങനെ തോന്നുമ്പോ അങ്ങനെ ചെയ്യുന്നു. അത് തന്നെ എപ്പോഴും അങ്ങനെ തോന്നിക്കൊള്ളണമെന്നും ഇല്ല, ഇനി തോന്നുന്നു ഇനി വരുമോന്നും അറിയില്ല. ഇപ്പൊ നമ്മളൊരു ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞല്ലേ, എല്ലാവർക്കും ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും? അടുത്ത പാട്ട് വരുമെന്നുള്ള അറിയില്ല. അത് പറഞ്ഞപോലെ അത്രയും അൺപ്രഡിക്റ്റബിൾ ആണ്. സോ അതുപോലെ തന്നെ ജീവിതം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് പോകുന്ന ഒരു ജീവിതമല്ലേ, അതങ്ങനെ നമുക്ക് ഇരിക്കുമ്പോ അറിയില്ല അടുത്ത് എന്ത് വരാൻ പറ്റും. ഒരു ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് ഇല്ലാതെ അഡ്വാൻസ് വാങ്ങിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ജോബാണല്ലോ.
0: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലം ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പം ഉള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
1: സാർ, ഒരു മ്യൂസിക്കൽ ജേണിയിൽ സാർക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് ആരായിരിക്കും?
2: എനിക്ക് അങ്ങനെ എന്റെ മ്യൂസിക് ജേണിയിലെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻസ്പിറേഷൻ, അതായത് എല്ലാം നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും എല്ലാം നമ്മൾ ക്രിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിലെനിക്ക് എസ്പെഷ്യലി എനിക്ക് നന്ദി പറയാനുള്ളത് ഇപ്പൊ എന്റെ കൂടെ ഇല്ല, എന്റെ അമ്മയാണ്. അമ്മ കുഞ്ഞിലെ എനിക്ക് അമ്മയ്ക്ക് പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പഴയ പാട്ടുകളും എം എസ് വിശ്വനാഥ് സാറിന്റെ പാട്ടുകളും ഇളയരാജയുടെ പാട്ടുകളും ടി ആർ പപ്പ എന്നുള്ള പഴയ മ്യൂസിക് കമ്പോസർ വളരെ 65 കളിലൊക്കെ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പാട്ട് ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ ഒക്കെ പാട്ടുകളും സിലോൺ റേഡിയോ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ബാല്യം എനിക്ക് സമ്മാനിച്ച അമ്മയോടാണ് നന്ദി പറയാനുള്ളത്. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന ഏതൊരു മ്യൂസിക് ആയാലും അതിലെല്ലാം എന്റെ കേൾവിജ്ഞാനം കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിസണിംഗ് എന്ന് പറഞ്ഞൊരു വലിയ സ്ട്രെങ്ത് ആണ്, അതെനിക്ക് തന്നത് എന്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയോടാണ് ഏറ്റവും വലിയ കടപ്പാടുള്ളത്. അമ്മ ഇപ്പൊ എന്റെ കൂടെ ഇല്ല, കഴിഞ്ഞ വർഷം
1: അതാണ്,
2: അത് ഭയങ്കര തീരാ ദുഃഖമാണ്. സോ അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എപ്പോഴും ആരെങ്കിലും ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച വ്യക്തി എന്റെ അമ്മയാണ്. ബാക്കി കേൾവിജ്ഞാനം തന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിലെ നമുക്ക് കിട്ടിയ ഒരു ആംബിയൻസ് ആണല്ലോ നമ്മൾ വ്യക്തിയായി
1: മാറുന്നത്.
2: അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാം അമ്മയുടെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. അതായത് അമ്മ എനിക്ക് ഒരുപാട് പാട്ടുകൾ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ പാട്ടുകളുടെ അർത്ഥങ്ങൾ പോലെ അമ്മ ഞാൻ അമ്മ ഡിസ്കസ് ചെയ്യുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പൊ അമ്മയെ കുറിച്ച് എന്നോട് പറയല്ല, ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത്.
0: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഹലോ,
1: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാട്ടെന്ന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറില് 1 lakh റുപ്പീസ് വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാട്ടെന്ന്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു?
0: രണ്ട് കൂപ്പൺ ഫില്ല് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
1: അപ്പൊ ഇനിയും നന്ദല ജി മാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പം ഉള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സാറിന്റെ ഒരു മ്യൂസിക്കൽ ജേണിയിൽ ഏതെങ്കിലും ഒരു സംഗീത വിഭാഗം പ്രത്യേകമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? കർണാടക സംഗീതം അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും?
1: എല്ലാ ടൈപ്പും. എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോണർ ഇല്ല. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനൊരു സിനിമയായിട്ട് ഗോപി സാറിന്റെ അടുത്ത് പോവാം എന്ന് പറയില്ല. ഞാൻ തന്നെയാണ് ചാർലി ചെയ്യുന്നതും ഉസ്താദ് വീട്ടിൽ ചെയ്യുന്നതും. ഞാൻ തന്നെയാണ് ദിലീപ് ഏട്ടന്റെ വളരെ ഫണ്ണായിട്ടുള്ള റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ ടൂ കൺട്രീസ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടും രണ്ട് ഘടക വിരുദ്ധമായ വേഴ്സറ്റാലിറ്റി എന്ന് പറയില്ലേ. അപ്പോൾ വേഴ്സറ്റാലിറ്റി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ കൂടെ കഴിയുന്നതിന് മെയിൻ ആയിട്ടുള്ള റീസൺ, എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോണർ ഇല്ല. ഐ എം ലൈക്ക് എ വാട്ടർ, വെള്ളം പോലെ. എന്ത് സ്ക്രിപ്റ്റിന്റെ ചട്ടക്കൂട് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് അതിൽ ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലോട്ട്, ആ സർഫേസിന്റെ ഷേപ്പിലോട്ട് അത് മാറും. ആ രീതിയിലോട്ട് ഒരു കലാകാരൻ വളർത്താൻ സഹായിച്ചത് എന്റെ ബാല്യത്തിൽ അമ്മ തന്നിട്ടുള്ള, അമ്മയുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എല്ലാ മ്യൂസിക്കിനോടും ഒരേ രീതിയിലുള്ള സ്നേഹം കാണിച്ച് ഉള്ള അമ്മയുടെ ഒരു ടേസ്റ്റാണ് എന്നിലും നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പർട്ടിക്കുലർ ജോണർ ഞാൻ കൂടുതൽ കേൾക്കുകയോ കൂടുതൽ ആസ്വദിക്കുകയോ ഇല്ല. എല്ലാത്തിനും ഒരേപോലെയാണ്. എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ എല്ലാ മ്യൂസിക് ജോണേഴ്സിനെയും കാണുന്നത്. സോ അതെനിക്ക് വളരെ സിമ്പിളാണ്. എനിക്ക് എല്ലാത്തിനും എല്ലാ സ്വരങ്ങളും ഒരുപോലെയാണ്. ഒരു പർട്ടിക്കുലർ സ്വരങ്ങളുടെ കൂട്ടായ്മയെ ഒരു പേര് കൂട്ടി വിളിക്കുന്നതിനേക്കാൾ ഉപരി അത് എന്ത് നൽകുന്നു എന്നുള്ള ഇമോഷൻസിനാണ് ഞാൻ കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് രാഗങ്ങൾ അതിന്റെ പേരുകൾ കൊണ്ടല്ല പഠിക്കേണ്ടത്, അതിന്റെ ഇമോഷൻസ് കൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.
0: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
2: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മൾക്കൊപ്പമുള്ളത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറാണ്. അദ്ദേഹത്തോടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
5: ഈ ഒരു മ്യൂസിക്കൽ ഫീൽഡിന്റെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ സാർ ആഗ്രഹിച്ചിരുന്നോ എപ്പോഴെങ്കിലും ഒരു സംഗീത സംവിധായകനാകണം? അതോ ജീവിതത്തിലേക്ക് ആ ഒരു സംഗീതം അറിയാതെ വന്നു ചേർന്നതാണോ? കാരണം ഞാനൊരു ഇന്റർവ്യൂവിൽ റീസെന്റ് ആയിട്ട് കണ്ടിരുന്നു, സാർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ളത്. അതിനെ കുറിച്ച് ഒന്ന്
6: ഡയറക്ടർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ മ്യൂസിഷ്യൻ ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അമ്മ എന്നോട് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞ് 6-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് ആരാവാനാണ് താല്പര്യം? ഞാൻ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഔസുപ്പിൻ സാറിൻ്റെ അവിടെ 10-ാം ക്ലാസ്സൊക്കെ തോറ്റതിന് ശേഷം നേരെ ഔസുപ്പിൻ സാറിൻ്റെ അടുത്താണ്, അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഔസുപ്പിൻ സാർ. ഔസുപ്പിൻ സാറിൻ്റെ അടുത്ത് പോയി ഔസുപ്പിൻ സാറ് വർക്ക് ചെയ്യുന്ന രീതികളും എല്ലാം നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ഒയ്യോ, ഇത് മ്യൂസിക് ഡയറക്ടർ ഒരിക്കലും ആവരുത്. ഞാൻ തീരുമാനിച്ചു ഒരിക്കലും മ്യൂസിക് ഡയറക്ടർ ആവരുത്, മ്യൂസിഷ്യൻ ആയിട്ടിരുന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷേ വിധി എന്ന് പറയട്ടെ, 12 വർഷങ്ങൾക്ക് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന ശേഷം എനിക്ക് ഫസ്റ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ റോഷൻ ആൻഡ്രസ് എനിക്ക് തന്നത്. അതിലായിരുന്നു തുടക്കം. സോ അതൊരു എന്താ പറയുക, നമ്മൾ വിചാരിച്ചിട്ട് കാര്യം, നമ്മൾ അതിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, നമ്മൾ കേപ്പബിൾ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം അറിവ് കൂടുന്നു അത്രത്തോളം നമുക്ക് ഭയവും കൂടും. പിന്നെ ആ ഭയം അതിജീവിക്കാനായിട്ടുള്ള പ്രയത്നമായിരിക്കും. പിന്നെ പിന്നെ നമുക്ക് വൺസ് യു ഡിസൈഡഡ് ടു ജമ്പ് യു ഷുഡ് ജമ്പ്.
4: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.

0: ഗോപിസുന്ദർ എന്ന സംഗീത സംവിധായകൻ ഉണ്ടായില്ലെങ്കിൽ മറ്റേതൊരു മേഖലയിൽ നമ്മൾ ഗോപിസുന്ദറിനെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു.
1: ഗോപിസുന്ദർ എന്ന സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഏത് മേഖലയിൽ ഗോപിസുന്ദറിനെ സെലിബ്രേറ്റ് ചെയ്തേനെ? സംഗീതമല്ലായിരുന്നെങ്കിൽ സാറ് തിരഞ്ഞെടുക്കുമായിരുന്ന ഒരു കരിയർ എന്തായിരിക്കും?
2: എനിക്ക് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് മ്യൂസിക് ആണ് എന്റെ ഇഷ്ടം.
1: ഓക്കെ,
2: ഞാൻ വേറെ മേഖലകൾ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു മേഖലയിലും അത്ര പ്രാവീണ്യം കാണിച്ചിരുന്ന ഒരാളൊന്നുമല്ല. ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യും, മേ ബി ഒരു നല്ല ഡ്രൈവർ എന്നുള്ളൊരു പേര് ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും. രണ്ടു മൂന്ന് ആളുകൾ പറയും, ചിലപ്പോൾ ടാക്സി ഓടിക്കുന്ന ആളായിരിക്കാം, നന്നായിട്ട് ടാക്സി അവനെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് വരും, പങ്ക്ച്വർ ആണ്, പിന്നെ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെന്നുള്ളൊരു പേര്. ആ മേഖലയിൽ ചിലപ്പോൾ എനിക്ക് ഒരു നാലഞ്ച് പേര് എനിക്ക് നന്നായി വണ്ടി ഓടിക്കുന്ന ആളെന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് മ്യൂസിക് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു ജോലി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ഐ നോ സംതിങ് ഫോട്ടോഗ്രാഫിയിലൊരു എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്കൊരു പിക്ചേഴ്സ് എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും അത് മ്യൂസിക്കിന്റെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മ്യൂസിക് ചെയ്യണ്ടാന്ന് വിചാരിച്ചാലും എനിക്ക് മ്യൂസിക് വരും, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
1: ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി.
2: അതെ അതെ അതെ, ജീവിതത്തിന്റെ ഭാഗമാണ്, അത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ബെഞ്ചിലും ഡെസ്കിലും താളം പഠിച്ചുകൊണ്ടിരിക്കും, ഏത് പാട്ട് കേട്ടാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ തന്നെ വന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് വിട്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല, അപ്പോഴും ആലോചിക്കാൻ പറ്റില്ല, ഇതേ ചെയ്യൂ.
0: സോ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്?
2: ജനറലി മെസ്സേജ് ഒന്ന് എനിക്ക് പാസ് ചെയ്യണമെന്നുണ്ട്. അത് ഓണത്തിനായിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല, ഒറ്റ കാര്യമുള്ളൂ. അതിന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നേക്കാൾ ഉപരി അത് സ്വയമായിട്ട് വിലയിരുത്തി ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാശിയിൽ തുറന്ന എല്ലാവരും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതിയാണ് എല്ലാത്തിനും ഡിസൈൻ ചെയ്യുന്നതും സ്വന്തമായ ഒരു ബുക്കും ആ സ്വന്തം ബുക്കിൽ നമുക്ക് വിലയിടുന്ന രീതികളും എല്ലാം. വാലിഡേഷൻ മറക്കുക. ദ മൊമെന്റ് യു സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് യു, യുവർ റിയൽ ഹാപ്പിനെസ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് പോയിന്റ്. ഓൾവേസ് റിമെമ്പർ ദിസ് ആൻഡ് ഹാപ്പി ഓണം.
0: അങ്ങനെ സംഗീതത്തിന്റെ ഒരുപാട് ഓർമ്മകളും ഓണത്തിന്റെ ഒരുപാട് നിറങ്ങളുമായി ഗോപിസുന്ദറിനൊപ്പമുള്ള നമ്മുടെ ഈ മനോഹരമായ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ഓണം പോലെ തന്നെ സംഗീതത്തിനും നമ്മളെ ഒന്നിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. ആ സംഗീതത്തിലൂടെ ഒരുപാട് മനസ്സുകളിൽ ഇടം നേടിയ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചത്. ഗോപിസുന്ദറിന് ഒരിക്കൽ കൂടി നമ്മുടെ റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഓണാശംസകളും. ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന്റെ സംഗീതം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുപാട് നല്ല നിമിഷങ്ങൾ നിറയട്ടെ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. ഓണം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന ഒരു ചിത്രമുണ്ടാകും. ചിലർക്ക് അത് വീട്ടുമുറ്റത്തെ പൂക്കളമായിരിക്കും, ചിലർക്ക് അമ്മ ഉണ്ടാക്കുന്ന ഓണസദ്യ, ചിലർക്ക് ഓണക്കോടി. പക്ഷേ ഒരു തലമുറയ്ക്ക് ഓണം എന്നു കേട്ടാൽ അതിനൊപ്പം റേഡിയോയിൽ കേട്ടിരുന്ന പാട്ടുകളുടെ ശബ്ദവും കൂടിയായിരുന്നു. ഇന്ന് നമുക്കിഷ്ടമുള്ള പാട്ട് കേൾക്കണമെങ്കിൽ ഒരു സെർച്ച് മതി. യൂട്യൂബ് തുറക്കാം, സ്പോട്ടിഫൈ തുറക്കാം, ഏതെങ്കിലും സ്ട്രീമിംഗ് ആപ്പ് തുറക്കാം, ഇഷ്ടമുള്ള പാട്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലെത്തും. പക്ഷേ ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഓണം വരുന്നതിന് മുൻപേ റേഡിയോയിൽ ഓണപ്പാട്ടുകൾ കേൾക്കാൻ തുടങ്ങും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ വീട്ടിൽ ഓണം വന്നതുപോലെ തോന്നും. പൂക്കളമിടുന്ന സമയത്ത് പിന്നിലൊരു പാട്ട്, അടുക്കളയിൽ സദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു പാട്ട്, ഓണത്തുമ്പികൾ പറക്കുന്ന മുറ്റത്ത് കുട്ടികൾ കളിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് വരുന്ന മറ്റൊരു മെലഡി. അങ്ങനെ പാട്ടുകൾ തന്നെ ഓർമ്മകളുടെ ഭാഗമായിരുന്നു. ഒരു പ്രത്യേക പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നിന്നിരുന്ന ആ മുറ്റവും ആ വീടും ആളുകളുമൊക്കെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു പഴയ ഓണക്കാലത്തിലൂടെ നമ്മൾ വീണ്ടും ജീവിക്കുകയാണ്. അതാണ് സംഗീതത്തിന്റെ മാജിക്. ഇന്ന് പാട്ട് ജംഗ്ഷൻ ഓണം സ്പെഷ്യലാണ്. അങ്ങനെയുള്ള ചില ഓണ ഓർമ്മകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നതിനൊപ്പം ഇന്നത്തെ പാട്ട് ജംഗ്ഷന്റെ യാത്ര നമുക്കിവിടെ ആരംഭിക്കാം. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ഹായ് ഹലോ നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. സോ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഏറെയും ഓണത്തെക്കുറിച്ചാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചത് ഓർമ്മകളെക്കുറിച്ചുമാണ്. ഓണം എന്നത് ഒരു ഡേറ്റ് അല്ല, ഒരു ഫീലിംഗ് ആണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പൂക്കളം കണ്ടാൽ നമ്മൾക്ക് ഓർമ്മ വരുന്ന ഒരു ചൈൽഡ്ഹുഡ്, ഒരു പഴയ ഓണപ്പാട്ട് കേട്ടാൽ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വീട്, സദ്യയുടെ മണം ഓർമ്മിപ്പിക്കുന്ന ഒരു അടുക്കള, ഓണക്കോടി ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നിരുന്ന ഒരു കുട്ടി, ബന്ധുക്കളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഉച്ചഭക്ഷണം, പിന്നീട് വൈകുന്നേരം എല്ലാവരും കൂടെ കേട്ടിരുന്ന ഒരു പാട്ട്, ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഓണ ഓർമ്മകൾ. കാലം എത്ര മുന്നോട്ട് പോയാലും വീടുകൾ എത്ര മാറിയാലും ആളുകൾ എത്ര മാറിയാലും ആഘോഷങ്ങളുടെ രീതികൾ മാറിയാലും ചില പാട്ടുകൾക്ക് മാത്രം മാറ്റങ്ങൾ സംഭവിക്കില്ല. അവ നമ്മെ വീണ്ടും പഴയ കാലത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് 2026 നിന്ന് പെട്ടെന്ന് 1996 പോകാം. ഒരു മെലഡി കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും കുട്ടികളാകാം. അതുകൊണ്ട് തന്നെയാണ് ചില പാട്ടുകൾ ഒരിക്കലും പഴയതാകാത്തത്. സോ ഈ ഒരു ഓണത്തിന് പഴയ ഓർമ്മകളെ കൂട്ടുപിടിച്ച് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കണം. കാരണം നാളെ ആ ഓർമ്മകളാണ് ഇന്നത്തെ ഓണത്തിന് നിറം പകരുന്നത്. അതാണ് പാട്ടുകളുടെ ഒരു മാജിക്. അപ്പോൾ ഈ ഒരു ഓണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല പാട്ടുകളും നല്ല മനുഷ്യരും നല്ല ഓർമ്മകളും നിറയ്ക്കട്ടെ. പൂക്കളത്തിന്റെ നിറവും സദ്യയുടെ രുചിയും ഓണപ്പാട്ടിന്റെ ഈണവും നിങ്ങളുടെ വീടുകളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. ഓണപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് ട്രഡീഷണൽ ഫോക്ക് സോങ്സ് മാത്രമല്ല, മലയാള സിനിമയും ഓണത്തെ സംഗീതത്തിലൂടെ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. ഓണം സിനിമയിൽ വന്നാൽ അത് വെറും ഒരു ഫെസ്റ്റിവൽ സീൻ ആയിരുന്നില്ല. പൂക്കളം, ഓണക്കോടി, തുമ്പപ്പൂ, തിരുവാതിര, ഓണസദ്യ, കുടുംബസംഗമം ഇതൊക്കെ ചേർന്നൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ പല പാട്ടുകളും പിന്നീട് നമ്മുടെ സ്വന്തം ഓണത്തിന്റെ ഭാഗമായി തീർന്നു. ഒരു പാട്ട് സിനിമയിൽ കേട്ടു, പിന്നീട് അതേ പാട്ട് നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിലും കേൾക്കാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ കാസറ്റിലും റേഡിയോയിലെ റിക്വസ്റ്റ് പ്രോഗ്രാമിലും ഓണ പരിപാടികളുടെ സ്റ്റേജിലും, അങ്ങനെ ഒരു സിനിമാ ഗാനം പതുക്കെ ഒരു നാടിന്റെ ഫെസ്റ്റിവൽ മെമ്മറിയായി മാറി. പഴയ കാലത്ത് ഓണപ്പാട്ടുകൾ മാത്രമായി കാസറ്റുകൾ ഇറങ്ങുമായിരുന്നു. ഒരു കാസറ്റ് മുഴുവൻ നിറയെ ഓണപ്പാട്ടുകൾ. അതിൽ നമ്മുടെ ഫേവറേറ്റ് ഏതാണെന്ന് തീരുമാനിക്കാൻ പോലും ബുദ്ധിമുട്ടും. ഇഷ്ടപ്പെട്ട പാട്ട് വന്നാൽ കാസറ്റ് റീവൈൻഡ് ചെയ്യണം, പിന്നെയും കേൾക്കണം, പിന്നെയും റീവൈൻഡ്. ഇന്നത്തെ ജനറേഷന് അത് ചെറിയൊരു കാര്യമായി തോന്നാം. പക്ഷേ ആ റീവൈൻഡ് ബട്ടനൊക്കെ ഒരു ഇമോഷണൽ വാല്യൂ ഉണ്ടായിരുന്നു. കാരണം അന്ന് പാട്ട് കേൾക്കുന്നത് ഒരു ലിസണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് പ്ലേലിസ്റ്റ് നമ്മളെ തേടി വരുന്നു. അന്ന് നമ്മൾ ഫേവറേറ്റ് സോങ്ങിനെ കാത്തിരുന്നു. അതാണ് പഴയ ഓണപ്പാട്ടുകളുടെ ഒരു പ്രത്യേക ചാം. അപ്പോൾ ഇന്നത്തെ ഓണത്തിലും ആ പഴയ പാട്ടുകളെ നമുക്ക് മറക്കാതിരിക്കാം. കാരണം ഓണം മാറിയാലും ഓണപ്പാട്ടുകൾ ഉണ്ടാക്കിയ ഓർമ്മകൾ ഒരിക്കലും മാറുന്നില്ല. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: കേരളത്തിൽ എല്ലായിടത്തും.
5: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണ്, നന്ദലത് ജി മാർട്ടിന്ന്. ഈ അടുത്ത് പെർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിന്ന്? സാറിനെ തേടി ലാക്ക് പതി ഓഫർ 1 lakh rupees പ്രൈസ് ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
6: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളോ.
5: ഇപ്പൊ സംഭവം ഞങ്ങള് കുറെ സ്ഥലത്ത്
4: അന്വേഷിച്ചിട്ട് അവിടെ സോ മച്ച് സാർ. ഹാപ്പി ഓണം.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: ഹായ് ഹലോ നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജെ അമൃതവർഷിനി. സോ ഓണക്കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപാട് കാര്യങ്ങൾ മാറിയല്ലേ. പണ്ട് ഓണത്തിന് ബന്ധുക്കൾ വീട്ടിലേക്ക് വരുന്നത് ഒരു വലിയ ഇവന്റ് ആയിരുന്നു. വീടിന്റെ മുറ്റത്ത് കുട്ടികൾ, അടുക്കളയിൽ തിരക്ക്, അമ്മമാരും അമ്മൂമ്മമാരും സദ്യയുടെ ഒരുക്കങ്ങളിൽ, അച്ഛനും ചേട്ടന്മാരും പൂക്കളത്തിനുള്ള പൂക്കൾ അന്വേഷിച്ചു നടക്കുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യ. ഇന്ന് നമ്മളും ഓണം ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ സെലിബ്രേഷന്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട് എന്ന് മാത്രം. പൂക്കളം ഇപ്പോൾ കോമ്പറ്റീഷനായി, ഓണക്കോടയ്ക്കൊപ്പം ഇൻസ്റ്റഗ്രാം ഫോട്ടോസായി, ഫാമിലി ഗാദറിങ്ങിനൊപ്പം ഫാമിലി ഗ്രൂപ്പിൽ ഫോട്ടോസ് വരുന്നു, പൂക്കളത്തിന്റെ ചിത്രം അപ്ലോഡ് ചെയ്യുന്നു, സദ്യയുടെ പിക്ചർ എടുക്കുന്നു, പിന്നെ എല്ലാവരും ഒരുമിച്ച് സെൽഫി എടുക്കുന്നു. അങ്ങനെ അങ്ങനെ ടെക്നോളജി മാറി, ആഘോഷത്തിന്റെ രീതികൾ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, ഒരുമിച്ച് സന്തോഷിക്കണമെന്നുള്ള മനുഷ്യന്റെ ആഗ്രഹം. അതാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. പഴയ കാലത്ത് ഒരു കാസറ്റ് പ്ലെയറിന്റെ മുന്നിലിരുന്ന് കുടുംബം പാട്ട് കേട്ടിരുന്നെങ്കിൽ, ഇന്ന് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ചുറ്റുമിരുന്ന് എല്ലാവരും പ്ലേലിസ്റ്റ് കേൾക്കുന്നു. പണ്ട് വീട്ടുമുറ്റത്ത് പാട്ട് മുഴങ്ങിയിരുന്നു, ഇന്ന് അതേ പാട്ട് വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം റീലിലും വരുന്നു. മീഡിയം മാറി, പക്ഷേ മ്യൂസിക് മാത്രം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പഴയൊരു ഓണപ്പാട്ട് ഇന്നും കേൾക്കുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നത്. കാരണം ആ പാട്ടിനൊപ്പം നമ്മുടെ സ്വന്തം ഒരു ഓർമ്മ ഒളിച്ചിരിപ്പുണ്ട്. ഒരു പക്ഷേ ഒരു പഴയ ഓണം, പഴയ വീട്, ഒരുമിച്ചുണ്ടായിരുന്ന ചില ആളുകൾ, ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത ചില മുഖങ്ങൾ പോലും. അങ്ങനെയാണ് പാട്ടുകൾ ഓർമ്മകളെ സൂക്ഷിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു മനോഹര ഗാനത്തിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർജി അമൃതവർഷിനി.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ആവാ മാമേ, വന്ന് കൊഞ്ഞ പെരട്ടി അമ്മക്ക് തൂക്കി അമുക്ക്.

ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.